രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

യജ്ഞശക്തനതവത്സലസർവശേഷിന് സ്വാമിം സുശീലസുലഭാശ്രുതപാരിജാത ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജലനിധേ കൃതസർവലോകസർവജ്ഞശക്തനതവത്സല

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ കരദർശിതൌ തേ ശ്രീ വെങ്കടേശ

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായമാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമദർശിതൌ തേ ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമദർശിതൌ തേ ശ്രീവെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: ജാത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 10 വ്യാഴാഴ്ച. കൊലവർഷം 1202. ചിങ്ങമാസം 25 മകം നക്ഷത്രം. ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്നതിനെ സ്വതന്ത്രമാക്കുക. അത് നിങ്ങളുടേതാണെങ്കിൽ അത് തിരികെ വരും. വന്നില്ല എങ്കിൽ അതൊരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. ചില ബന്ധങ്ങളെയും മനുഷ്യരെയും നമ്മൾ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെ? എന്നാൽ ബലമായി പിടിച്ചുവെക്കുന്നതിലല്ല, പരസ്പരം ബഹുമാനത്തോടെ സ്വാതന്ത്ര്യം നൽകുന്നതിലാണ് സ്നേഹത്തിന്റെ ഭംഗിയിരിക്കുന്നത്. ആത്മാർത്ഥതയുള്ള സ്നേഹവും ബന്ധങ്ങളും നമ്മെ തേടി എപ്പോഴും തിരികെ വരും. ആ വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മോളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. എന്ന് വേണ്ട, എവിടെ നോ പറയണം എന്ന വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലർക്കും അറിയാത്ത കാര്യമാണ് തനിക്ക് പറ്റാത്ത കാര്യം എന്താണ്, തനിക്ക് വേണ്ടാത്ത കാര്യം എന്താണ്, ഞാൻ ചെയ്യരുതാത്ത കാര്യം എന്താണ്, എന്തു വേണ്ട എന്നൊരു വ്യക്തി കൃത്യമായി തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. സ്നേഹമെന്നത് സമയം പോലെ ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ, നോ പറയുന്നതിൻ്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെക്കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടടുത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? മോഹൻ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 10-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആത്മഹത്യകൾ തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത് ജനിച്ചത് 1887 സെപ്റ്റംബർ 10 ഉത്തർപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. 1957 അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിഷ്പക്ഷ നിലപാട് പിന്തുടരുന്ന സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്രസഭയിൽ ഔദ്യോഗികമായി പൂർണ്ണ അംഗത്വം നേടിയത് 2002 സെപ്റ്റംബർ 10 രാജ്യത്ത് നടന്ന പൊതുജനസമ്മതിയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ UNൽ ചേരാൻ വോട്ട് ചെയ്തത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കണികാ ഭൌതിക ശാസ്ത്രത്തെക്കുറിച്ചും പഠിക്കാൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് അതിർത്തിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഉപകരണമായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തനമാരംഭിച്ചത് 2008 സെപ്റ്റംബർ 10 പിൽക്കാലത്ത് ഹിഗ്സ് ബോസോൺ, അതായത് ദൈവഗണം, കണ്ടെത്തുന്നതിൽ ഈ പരീക്ഷണം വിജയിച്ചു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസാവു പോർച്ചുഗീസിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയതായി പോർച്ചുഗൽ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1974 സെപ്റ്റംബർ 10. ദീർഘകാലത്തെ വിടുതൽ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് രാജ്യം സ്വതന്ത്രമായത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വെള്ളിത്തിരയിൽ ജീവസുറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞ അഭിനയത്തികവൻ. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അതേ സ്നേഹത്തോടും ആവേശത്തോടും കൂടെ ആരാധകർ നെഞ്ചിലേറ്റിയ പ്രിയ നടി. ഇന്ന് സെപ്റ്റംബർ 10 മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യരുടെ ജന്മദിനം. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് മഞ്ജു വാര്യർ ജനിച്ചത്. കണ്ണൂർ ജില്ലയിൽ വളർന്ന അവർ സ്കൂൾ പഠനകാലത്ത് ശാസ്ത്രീയ നൃത്തത്തിൽ മികവ് തെളിയിക്കുകയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 തവണ കലാതിലകം പട്ടം സ്വന്തമാക്കുകയും ചെയ്തു. 1995 സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് സല്ലാപം എന്ന ചിത്രത്തിലൂടെ നായികയായി മാറിയ മഞ്ജു കേവലം 3-4 വർഷത്തിനുള്ളിൽ ഈ പുഴയും കടന്ന് തൂവൽ കൊട്ടാരം, 6 തമ്പുരാൻ, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ദയ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, പത്രം തുടങ്ങി ഒട്ടനവധി ജനപ്രിയ ചിത്രങ്ങളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് ഉയർന്നു വന്നു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രത്യേക ജൂറി പരാമർശവും അവർക്ക് ലഭിച്ചു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ വെള്ളിത്തിരയിലേക്ക് ശക്തമായി തിരിച്ചെത്തി. തുടർന്ന് എന്നും എപ്പോഴും, ഉദാഹരണം സുജാത, ലൂസിഫർ, പ്രതിപൂവൻ കോഴി തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ചില തമിഴ് ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. ധനുഷിനൊപ്പം അഭിനയിച്ച അസുരൻ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പ്രത്യേക പുരസ്കാരവും മഞ്ജു വാര്യർ സ്വന്തമാക്കി. തന്റെ കഴിവും നിശ്ചയദാർഢ്യവും കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ എക്കാലത്തെയും മികച്ച നായികമാരിൽ ഒരാളായി മാറിയ പ്രിയതാരം മഞ്ജു വാര്യർക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: info@7.
4: നമസ്കാരം, info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പയിൻ ബാല്യസ്പന്ദനത്തിന് ജില്ലയിൽ തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ത്രൈമാസ പദ്ധതിയിലൂടെ ജില്ലയിലെ 3 മുതൽ 6 വയസ്സുവരെ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ ആരോഗ്യവും വളർച്ചയും തുടർച്ചയായി നിരീക്ഷിക്കും. കുട്ടികളിലെ വളർച്ചാ സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ എന്നിവ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സെപ്റ്റംബർ 2 മുതൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അംഗനവാടികളിൽ പരിശോധന നടന്നുവരുന്നു. 3 മാസത്തിലൊരിക്കൽ പരിശോധന നടത്തുന്നതിനാൽ കാഴ്ച, കേൾവി, പോഷകാഹാരക്കുറവ് എന്നിവ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ അംഗനവാടികളിലെത്തിയാണ് പരിശോധന നടത്തുന്നത്. ആരോഗ്യമുള്ള ബാല്യം, ശക്തമായ ഭാവി എന്ന ലക്ഷ്യത്തിനായി എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പരിശോധനയിൽ പങ്കെടുപ്പിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ പരിശോധന, പോഷകാഹാര പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ ക്ലാസ്, പോഷകാഹാര പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷക്കീന നിർവഹിച്ചു. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി, ജില്ലാ പ്രോഗ്രാം മാനേജർ ബി റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർട്ടൈസിംഗിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ന്യൂ മീഡിയ സോഷ്യൽ മീഡിയ സ്റ്റഡീസിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വീഡിയോ നിർമ്മാണത്തിലും എഡിറ്റിംഗിലുമുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 2026 സെപ്റ്റംബർ 1 30 വയസ്സ് കവിയരുത്. വിശദ നിർദ്ദേശങ്ങൾക്ക് PRD.Kerala.gov.in എന്ന വെബ്സൈറ്റും CDIT.Kerala.gov.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ ബിടെക് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ രാവിലെ 11 റിപ്പോർട്ട് ചെയ്യണം. സംസ്ഥാനത്തിന് പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയ OEC OBC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകാരം IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലോ മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച് ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്നവർക്കാണ് അവസരം. www.egrants.kerala.gov.in വഴി അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി നവംബർ 30. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന ഇൻഷുറൻസ് പദ്ധതിയുടെ 4ാം ഘട്ടത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബോർഡും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയിൽ ഇതുവരെ ചേരാൻ സാധിക്കാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കണം. അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനിയുടെ വിവരങ്ങൾ എന്നിവ സെപ്റ്റംബർ 20 DPO റോഡിലുള്ള വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HTC ആൻഡ് BM കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 11 സ്പോട്ട് അഡ്മിഷൻ നടത്തും. അടിസ്ഥാന യോഗ്യത, ബിരുദം, അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ 10 വിക്ടോറിയ കോളേജിന് സമീപമുള്ള സഹകരണ പരിശീലന കോളേജിൽ എത്തണം. CDT ൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ അയയ്ക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20. ജില്ലാ സിവിൽ സർവീസ് കായിക മത്സരങ്ങൾ സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കും. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ക്യാരംസ്, ചെസ് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, കബഡി, പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബെസ്റ്റ് ഫിസിക്, നീന്തൽ, ടേബിൾ ടെന്നീസ്, വോളിബോൾ, ഗുസ്തി, യോഗ എന്നിവയാണ് മത്സര ഇനങ്ങൾ. ജില്ലയിലെ സർക്കാർ ജീവനക്കാർ ഓഫീസ് മേധാവിയുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയ നിശ്ചിത അപേക്ഷയിൽ രജിസ്ട്രേഷൻ ഫീസ് സഹിതം സെപ്റ്റംബർ 14 വൈകിട്ട് 5 മണിക്ക്.

0: പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: അങ്ങനെ വീണ്ടും ഒരു കിഡിലൻ മോർണിംഗ് ആണ് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ഫണ്ണി ഒബ്സർവേഷൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താ ഞാൻ വിചാരിക്കണേ. ഓഫീസിൽ ഒരാൾ ഡയറ്റ് തുടങ്ങി കഴിയുമ്പോൾ അടുത്ത ദിവസം മുഴുവൻ ഡിപ്പാർട്ട്മെന്റും ചിലപ്പോൾ കുക്കുംബർ തിന്നുന്നുണ്ടാവും അല്ലെ. ഇവിടെ ഓഫീസിൽ ഇപ്പോൾ സുനിലാണ് സാധാരണ കുറച്ചധികം ഡയറ്റൊക്കെ നോക്കുന്ന ആള്. അപ്പോൾ ആളിപ്പോ എല്ലാ ദിവസവും കുക്കുംബറൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കും ഒരു ആഗ്രഹം തോന്നും കുക്കുംബർ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഡേ വൺ ന്യൂ മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റിനെ കുറിച്ചാണോ പറയാൻ പോണേ. അങ്ങനെയല്ല, ഇന്ന് ഡയറ്റിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ശീലങ്ങളെ കുറിച്ചാണ്, പകരുന്ന ശീലങ്ങളെ കുറിച്ച്. നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കയറി വരും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നേച്ചറിൽ നടക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ആരോടൊപ്പമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എന്നിട്ടൊരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. കാരണം അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പതിയെ നിങ്ങൾ ആരായി മാറുന്നു എന്നതിന്റെ ആദ്യത്തെ ക്ലൂ. നിങ്ങൾ ആരോടൊപ്പമായിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കും കയറി വരും. ശീലങ്ങൾ പകരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇനിയുള്ള അരമണിക്കൂർ സമയം എഴുത്തോലയിൽ നമ്മൾ തകർക്കാൻ പോവുകയാണ്. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളുടെ കൂടെ 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, എന്തോ ഒരു ഫ്രഷ്നെസ് നമുക്ക് എവിടെ നിന്നോ കിട്ടും. ഇനി വേറെ ചില ആളുകളുടെ കൂടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ജീവിതം തീർന്നുപോയ ഫീലിംഗ് ആയിരിക്കും. ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാൻ തോന്നും, ചില ആളുകളുടെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ പോയി മരിച്ചാൽ മതി എന്ന് തോന്നും. ഇത് നടക്കില്ല, അവൻ പറ്റില്ല, ഒന്നിനും ഫ്യൂച്ചർ ഇല്ല, ഇങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും അല്ലേ. ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കേട്ടുകൊണ്ടിരുന്നാൽ അറിയാതെ നമ്മുടെ ബ്രെയിനും ആ ചാനലിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും. അതുപോലെ ചില ആളുകളുണ്ട്, പ്രോബ്ലംസ് പറയുന്നതിനേക്കാൾ സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ഗോസിപ്സ് പറയുന്നതിനേക്കാൾ ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, കംപ്ലയിൻസ് പറയുന്നതിനേക്കാൾ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് ആകുന്ന സംഭാഷണങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളിലേക്കും വരും എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ്, നിങ്ങളുടെ സർക്കിൾ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മനുഷ്യന്മാര് പൊതുവെ മോട്ടിവേഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. ഇപ്പോ പുറമെ ചിലപ്പോ ഇഷ്ടമല്ല ഈ എന്ത് മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് കാണും, മോട്ടിവേഷണൽ കോഡ്സ് നമ്മൾ സേവ് ചെയ്യും, മോട്ടിവേഷണൽ ബുക്സ് വാങ്ങും, മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകൾ കേൾക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മള് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് പലപ്പോഴും മോട്ടിവേഷനേക്കാൾ ശക്തമാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു റൂംമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും നേരത്തെ എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബുക്സ് വായിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോ വായന സ്റ്റാർട്ട് ചെയ്യും. ഹാർഡ് വർക്കിംഗ് ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസിസ്റ്റൻസി നിങ്ങളെ മൂവ് ചെയ്യും. നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങളത് ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് ക്ലോസ്അപ്പ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യമൊക്കെ കുറേയൊക്കെ സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുവരെ ഞാൻ ചോദിച്ചത് ആരെയാണ് കൂടെ വിൽക്കുന്നത് എന്നായിരുന്നു അല്ലെ. ഇനി എനിക്കൊരു റിവേഴ്സ് ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എഴുത്തോലയിൽ നമ്മൾ അടുത്ത പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് എഴുത്തോലയിൽ.

ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ കൂടെ ആരൊക്കെയാണുള്ളത്, അവരുടെ എനർജിയൊക്കെ നമ്മളുടെ ലൈഫിലും സ്വാഭാവികമായിട്ട് കാണും. നമ്മുടെ കൂടെ ബുക്ക് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും ബുക്കൊക്കെ വായിക്കും അല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ, ആൾക്കിപ്പോൾ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ പാട്ട് കേൾക്കാൻ തുടങ്ങും, സ്വാഭാവികമല്ലേ. അപ്പോൾ ആരെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരെയാണ് നമ്മുടെ കൂടെ വിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളൊരു റൂമിൽ കയറുമ്പോൾ ചുറ്റുള്ള ആളുകൾക്ക് എനർജി കൂടുന്നുണ്ടോ, അതോ ടെൻഷനാണോ കൂടുന്നത്? ഒരു ഫ്രണ്ട് പുതിയ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ പറയണേ, ഏയ് ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ഞാൻ കൂടെയുണ്ട്, അങ്ങനെ പറയുന്ന ആളാണോ? നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണോ? നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടോ? ജെനുവിൻ ആയിട്ട് കോംപ്ലിമെന്റ് പറയുന്ന ആളായിരിക്കണം, നല്ലവണ്ണം എൻകറേജ് ചെയ്യുന്ന ആളായിരിക്കണം, നിനക്ക് പറ്റും എന്ന് നിങ്ങളോട് പറയുന്ന ആളായിരിക്കണം നമ്മുടെ ചുറ്റും വേണ്ടത് എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ ജെനുവിനായിട്ട് കോംപ്ലിമെന്റ് പറയുന്നുണ്ടോ? ജെനുവിൻലി എൻകറേജ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കുറച്ചുകൂടെ ലൈഫ് ഒന്ന് മൂവ് ആവാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ഫോൺ എടുത്ത് കോണ്ടാക്ട്സ് ഒന്ന് തുറന്നു നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ല എനർജി തരുന്ന ആളുകളുടെ പേരുകൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ. ഒരാളുടെ കോള് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഓ ഇത് സൂപ്പർ ആയിരിക്കും, ഇന്നത്തെ ദിവസം സൂപ്പർ ആകും. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ നേരെ വിളിക്കുന്ന ആളുകളുണ്ടാവും, അതിൽ വലിയ സെലിബ്രിറ്റി ഒന്നും ആവണ്ട, റിച്ച് ആവണ്ട, പെർഫെക്റ്റ് ആവണ്ട, പക്ഷേ ആ മനുഷ്യന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആവുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയൊരു മനുഷ്യനായിരിക്കാനും അങ്ങനെയുള്ള മനുഷ്യരെ കൂടെ നിർത്താനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ലൈഫിൽ നമ്മൾ വളരുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ കൊണ്ടുകൂടിയാണ്. സോ ഇന്നത്തെ അവസാനത്തെ തോട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ടാലന്റ് മാത്രമല്ല, ദിവസവും നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകളും കൂടെ അതിൻ്റെ ഒരു ഫാക്ടറാണ്. സോ ചൂസ് യുവർ സർക്കിൾ വിത്ത് വെരി വെരി വെരി ഹൈ കെയർ ആൻഡ് ഈവൻ ബെറ്റർ ബി ദ റീസൺ സമ്മൺ എൽസ് ബിക്കംസ് ബെറ്റർ. നിങ്ങളെ ആളുകൾ അതുപോലെ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കുക. എഴുത്തോല ഇവിടെ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

രാവിലെ എണീക്കുന്ന സമയത്ത് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ, ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ, മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് മതി ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മൂന്ന് റീസൺസ് നമ്മുടെ കയ്യിൽ റെഡിയാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് വണക്കം മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും ഒരു കിടിലൻ വെൽക്കം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സെപ്റ്റംബർ ആണ്. അപ്പോ ഈ മാസം ഇനി മുതൽ 1.5 മണിക്കൂർ പവർ കട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് പേജിൽ ഞാൻ ഇങ്ങനെ ആ ഒരു ന്യൂസ് ഇങ്ങനെ വായിക്കായിരുന്നു. കറണ്ട് പോകുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിലും ഒരു തീ വന്ന് വീഴും അല്ലേ, പാനിക്കാകുന്ന ആളുകളുണ്ട്. കറണ്ട് പോകും അല്ലെങ്കിൽ ഇനി ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ പാനിക്കാകുക? മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു അമ്മമാർ തന്നെയാണ് ഈ പാനിക്കാകുക അല്ലേ. കറണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് പാനിക്കാകുന്ന അമ്മമാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ ഫോണിന്റെ ചാർജ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയം. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, പവർ ബാങ്ക് ചാർജ് ചെയ്ത് വെക്കണം, കാരണം ഇനി മുതൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു കേൾക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാനായിട്ട് പോകുന്നത്. കാരണം സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിംഗ്, 1.5 മണിക്കൂർ പവർ കട്ട് ഈ മാസം മുഴുവനും ഉണ്ടാകും എന്നാണ് KCB പറയുന്ന കാര്യം. അത് ഒരു വശത്ത്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഓർക്കേണ്ട ഒരു ദിവസമാണ്, ബിക്കോസ് ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ പവർ കട്ട് നമുക്കൊരു ചെറിയൊരു റിമൈൻഡർ ആയിട്ട് കൂടെ എടുക്കാം. ഈ കറണ്ട് പോകുന്ന സമയത്ത്, ഡാർക്കാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്, ലൈറ്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ. ലൈഫിലും ചിലപ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു ദിവസം കുറച്ച് ഡാർക്കായിട്ട് തോന്നാം, പ്രോബ്ലംസ് ഒക്കെ കൂടി വന്നു, ഇനി എന്താ ചെയ്യുക എന്നുള്ള മൊമെന്റ്സ് ഉണ്ടാവാം അല്ലെ, അങ്ങനെ തോന്നുന്ന സമയങ്ങൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് അത് ക്യാരി ചെയ്യാതെ നമുക്ക് ഏറ്റവും എന്താ പറയുക, നമുക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കാം, ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാം, നമുക്ക് വീട്ടിലുള്ളവരോട് പറയാനുള്ള സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് പറയാം, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് മൈൻഡ് തുറന്നങ്ങോട്ട് സംസാരിക്കാം. ആവശ്യം തോന്നുമ്പോൾ കൗൺസിലറിന്റെ ഹെൽപ്പോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഹെൽപ്പോ ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് ഒരു വിഷയമില്ല എന്നുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ഒരാൾ കുറച്ച് സൈലന്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കുക, എന്താണ് പ്രശ്നം, ഓക്കെ അല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ, ഞാൻ കേൾക്കാം, ഇവിടെ റെഡിയാണ്, എന്തുണ്ടെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാൻ അവർക്ക് ടൈം വേണമെങ്കിൽ കുറച്ച് ടൈമും കൊടുക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കാനാണ് ശ്രമിക്കുക അല്ലേ. അങ്ങനെ ഉപദേശിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ അഡ്വൈസ് പറയുന്നതിന് മുന്നേ കുറച്ച് നേരം അവരെ കേൾക്കാനുള്ളൊരു ക്ഷമ അല്ലെങ്കിൽ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക. ബിക്കോസ് സംടൈംസ് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന കഴിയുന്നതിനേക്കാളും ഒക്കെ ഒരാളുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഒരാളെ കേൾക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കും അവരുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ടൈം, ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവും അല്ലേ. എത്ര എത്ര ഡിഫിക്കൽട്ട് മൊമെന്റ്സിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണത്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കണത്. അപ്പോ ഈ ഡാർക്ക് ആയിട്ടുള്ള മൊമെന്റ്സ് ലൈറ്റ് ആക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഡാർക്ക് ായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊമെന്റ്സ് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം അതൊന്ന് ലൈറ്റ് ആക്കാൻ എന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഡാർക്ക് ഡേ ലൈറ്റ് ആക്കിയിട്ടുള്ള പല ആളുകളും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റും. ചിലപ്പോൾ അമ്മയാവാം, അച്ഛനാവാം, അല്ലെങ്കിൽ ഫ്രണ്ടാവാം, ടീച്ചറാവാം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്തായിരിക്കും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മളെ കേട്ടിരുന്നതായിരിക്കാം നമ്മളുടെ ആ ഒരു ഡാർക്ക് ഡേ ലൈറ്റ് ആക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഡാർക്കർ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ പോകുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ലൈഫ് കുറച്ചുകൂടെ ലൈറ്റ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇപ്പം നമുക്ക് ചുറ്റും ആർക്കെങ്കിലും കുറച്ച് ലൈറ്റ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു ലൈറ്റ് ആവാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഹല്യ വിഷസിൽ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: നമ്മൾ അങ്ങനെ ഒരു സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്, ഒരു വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. ആത്മഹത്യ പ്രവണത നിരോധന ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളത്. പല പല ഏരിയയിലായിട്ട് പലവിധ ആഘോഷങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പല ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആത്മഹത്യ പ്രവണത മനുഷ്യരിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ വാർത്തകളിലൂടെയൊക്കെ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഈ പറഞ്ഞ പോലെ ലൈഫ് ഡാർക്കായി തോന്നുന്ന സമയത്ത് ലൈറ്റ് ആക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ. എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ് അഭി, ഞാൻ ബാലൻ ഫ്രം സ്റ്റോർ.
3: കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്. ബാല, സുഖല്ലേ?
4: സുഖമാണ് അഭിക്ക്. സുഖമാണ്. ചെറിയൊരു കോൾഡ് ഉണ്ട് തോന്നുന്നു അഭിക്ക്.
3: ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പൊ ബാലൻ പറയൂ, നമുക്ക് ലൈഫിൽ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ച സമയങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് എന്തായിരുന്നു ധൈര്യം? എന്താണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ള? ലൈഫിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകുന്നവരോട് എന്താ ബാലന് പറയാനുള്ള?
4: തീർച്ചയായിട്ടും അഭി പറയുന്നോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ കുട്ടികളിലായിരിക്കും, കുട്ടികളൊന്നും ഇല്ല കേട്ടോ, ചിലപ്പോ മുതിർന്നവരും ആവാം, ചിലപ്പോ ഞാനൊക്കെ ആ സിറ്റുവേഷൻ കടന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പേരൻസിന്റെയും ഫ്രണ്ട്സിന്റെയും ഒരു സപ്പോർട്ടിങ് ആവശ്യമാണ്. അതായത് പേരൻസിന്റെ ആണ് കൂടുതൽ വേണ്ടത്, ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ പോലും എന്ന് നമ്മൾ വീട്ടിലുള്ളത് പേരൻസ് ആണ്.
3: അപ്പൊ
4: കുട്ടികളല്ലെങ്കിലും നമ്മള് ആരാണെങ്കിലും ശരി, നമ്മള് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കടന്നു വരുമ്പോ തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടത് അവര് തന്നെയാണ്.
3: എന്ത് വിഷയം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാവണം അല്ലെ.
4: പിന്നെ നമ്മളെ ഒരാള് എന്തെങ്കിലും സംസാരിച്ച് നമ്മളത് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യുമ്പോ നമ്മളത് ദേഷ്യത്തോടെ മാത്രം കാണുള്ളൂ, എന്താണോ അന്വേഷിക്കാൻ നടക്കില്ല.
3: അതെ,
4: ചിലപ്പോ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഇവള് ഇല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പെരുമാറില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചു എന്ന് ആ ഒരു നിമിഷം ചോദിക്കുമ്പോ ചിലപ്പോ അവർ കരഞ്ഞുകൊണ്ട് നമ്മളോടത് പറയും.
3: തീർച്ചയായിട്ടും
4: സപ്പോർട്ടിങ് ഇല്ലാത്ത കൊണ്ടാണ് അവര് അങ്ങനെ. പിന്നെ അത് ആരും ചോദിക്കാത്ത കൊണ്ടും ആകുമ്പോ അവരത് ഒറ്റപ്പെട്ടു പോവുകയും ഇതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഭയങ്കര ഒരു ഫീല് തന്നെയാണ് അത്. വല്ലാതെ ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്.
3: ഓക്കെ, അപ്പൊ നമ്മള് തുറന്ന് സംസാരിച്ചില്ല എങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പോയിട്ടല്ലേ കേൾക്കാനുള്ള ഒരു മനസ്സുമായിട്ട് ചെല്ലുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ.
4: തീർച്ചയായിട്ടും അത്. അതിപ്പോ എനിക്കൊന്നും നമ്മളെ അറിയുന്ന നല്ല അറിയുന്ന ഒരു വ്യക്തി, ഇപ്പൊ അബിക്കാണ് നന്ന അറിയുന്ന ഒരു വ്യക്തി, അബിയോട് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോ അവര് റോങ് ആയിട്ട് റിയാക്ട് ചെയ്യണം, അബിക്ക് അറിയാൻ പറ്റും എന്താ ഇവള് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലല്ലോ. അബിക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു പേരൻസിന്റെ ഒരു കഴിവാണ്.
3: തീർച്ചയായിട്ടും ഒരു നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഏറ്റവും അടുത്തറിയാൻ പറ്റണം പേരൻസിനും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലെ. അങ്ങനെയാകുമ്പോഴത്തേക്കും തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റും അതല്ലേ.
4: സപ്പോർട്ടിങ് എന്തായാലും വേണം.
3: തീർച്ചയായിട്ടും സന്തോഷം വിളിച്ചതില്ല. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത് പറയൂ.
4: ഇന്ന് ഈ ടോപ്പിക് കൊണ്ടുവന്ന അബിക്കായിക്കോട്ടെ, പിന്നെ ഇതുപോലെ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും തീർച്ചയായും അവരൊന്ന് സപ്പോർട്ട് ചെയ്യാന്നാണ് എന്റെ ഒരു മെസ്സേജ്.
3: ഓക്കെ ഓക്കെ ബാലൻ, ഹാവ് എ ഹാപ്പി ഡേ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബാലനാണ്. അപ്പൊ ബാലൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു, തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവണം. അതിപ്പോ വീടുകളിലാണെങ്കിലും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ പോവാണ്. അല്ലെങ്കിൽ ചിലർ അനാവശ്യമായിട്ട് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യാതെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ച് സമയം വേണമെങ്കിൽ നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കാം. എന്നിട്ടൊന്ന് ഓക്കെ ആകുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ചോദിക്കാം എന്താണ് പ്രശ്നം, ഓക്കെ അല്ലേ? എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ശരിയാക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഇവിടെ ഈ ലോകത്തില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതെ സംസാരത്തിലൂടെ, കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും വലിയ എന്താ പറയുക, ഈ സൂയിസൈഡിനൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം. തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണ്. ചില ആളുകളോട് നമ്മൾ ഒന്നും പറയാതെ എല്ലാ പ്രഷറും എല്ലാ ടെൻഷൻസും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അതിങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. അതിലും നല്ലത് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ഡാർക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എൻ്റെ അടുത്ത് പറയാം. 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. കൃഷ്ണ അനില ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തിരിച്ചും നല്ലൊരു ശുഭദിനം അറിയിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോഴത്തേക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രേമമ്മയാണ്. അബിക്കുട്ടി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു സ്നേഹത്തോടെ പ്രേമമ്മ. ഓക്കെ, അപ്പൊ എന്തായാലും മെസ്സേജസിലേക്കും കോൾസിലേക്കും ഒക്കെ നമുക്ക് ബാക്ക് ടു ബാക്ക് വരാം. അതിനുശേഷം, അതിനു മുന്നേ നമ്മൾ നല്ല പാട്ടുകളിലേക്ക് പോവാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: മുതൽ നീ മുടിവും നീ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ശ്രീരാമന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ചേട്ടാ പറയൂ, ലൈറ്റ് ആയിട്ടുള്ള ഡേയ്സ് ആക്കി നമ്മുടെ ഡിഫിക്കൽട്ട് ലൈഫിനെ മാറ്റാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം?
1: ആദ്യം തന്നെ കാലത്ത് ഇന്റർവെല് പറഞ്ഞ കാര്യം, വെള്ളം ഉണ്ടെങ്കില് നമുക്ക് ശ്വാസം ഉണ്ടെങ്കില് എന്ന് പറഞ്ഞു. അത് തന്നെ തുടങ്ങാം.
0: ഓക്കെ,
1: കാരണം നമുക്ക് 6 ഇന്ദ്രിയം തന്നിട്ടുണ്ട് മനുഷ്യന്, അപ്പൊ അത് ഉപയോഗിക്കണം. മൃഗങ്ങൾക്ക് അത് ഇല്ല. അപ്പൊ നമുക്ക് ഈ ഉള്ള ഇത് വെച്ചിട്ട് വെള്ളത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, അത് ശരീര ശൗച്യത്തിന്, ശ്വാസത്തിനെ എങ്ങനെ ഉപയോഗിക്കാം, അത് പ്രാണായാമം, അതുമാതിരിയുള്ള യോഗ, അതുള്ള ശ്വാസത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് കഴിവുകളെ, അവിടെ വേസ്റ്റുകളെ, ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇതുള്ള അതിനെ പുറന്തള്ളാൻ നമ്മൾ പ്രഷർ ചെയ്തിട്ട് ഉപയോഗിക്കുക, അതാണ് യോഗ പ്രാണായാമത്തിൽ. അപ്പൊ ഇത് നമ്മൾ ആചരിക്കണം, ശരിക്കും ശരീരത്തിന് അനുഷ്ഠിക്കണം. എന്നാലേ അപ്പൊ നമുക്ക് ഈ ടോക്സിൻസ് എക്സോസ്റ്റ് ചെയ്യും, പുറത്തു പോവും. അല്ലാണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കണ മലമാണിച്ചാലും ശരി, ഹൈഡ്രോജൻ ആണിച്ചാലും ശരി, അത് കെട്ടിക്കിടക്കണമെങ്കിൽ അത് നമ്മുടെ ഹെഡിലേക്ക് പോയിട്ട് അനാവശ്യ ചിന്തകൾ വരും, അത് നമ്മളെ ലൂസ് ചെയ്യും, ടൈമും ലൂസ് ചെയ്യും, നല്ല പാട്ടിനെ കേടുപിടിക്കുകയും ചെയ്യും. അപ്പൊ അതിനെ ഒഴിവാക്കാനാണ് നമ്മള് ഈ പറഞ്ഞ അനുഷ്ഠാനം എന്ന് പറയുന്നത്. അത് നിത്യം ആചരിക്കണം, അല്ലാതെ പഠിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ജീവിതത്തിന്റെ ആഹാരത്തിനും നമ്മൾ ഇവരൊക്കെ ആശ്രയിക്കുന്നുണ്ടല്ലോ, ഇന്നെ അത് കഴിക്കണം, അതുമാതിരി ഇതും നമ്മൾ മനസ്സിലാക്കിയിട്ട് അറിയില്ല പറഞ്ഞും കൂടി കൈമാറും കൂടി ചെയ്തിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ബോഡി ഒരുവിധം, നമ്മളിപ്പോ ഒരു ഏതാണെങ്കിലും ഒരു വാഹനം അണച്ചാലും ശരി, ഒരു മിക്സി അണച്ചാലും ശരി, ഒരു ജയിൽ അണച്ചാലും, അതിനെപ്പറ്റി മനസ്സിലാക്കണമല്ലോ. ടെക്നിക്കൽ അതുമായിട്ട് നമ്മുടെ ശരീര ശാസ്ത്രത്തിനെ പറ്റിയിട്ടും ടെക്നിക്കൽ ഹാൻഡ് ഓവർ ചെയ്തു കൈമാറി കൊടുത്താൽ മതി അറിവില്ലാത്ത.
0: ഓക്കെ, മനസ്സിനെ എന്ന പോലെ ശരീരത്തിനെയും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെ? ലൈഫിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ വരുമ്പോ സത്യനാരായണ ചേട്ടൻ എന്തൊക്കെയാ ചെയ്യാറുള്ളത് കുറച്ചുകൂടെ ഒന്ന് ആ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്?
1: അതിന് നമ്മുടെ ശാസ്ത്രത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലെ അടുത്തില്ല, ഇപ്പൊ 5 നേരം നിസ്കാരം പറയുന്നു. ഇതെന്തിനാണ്? നമ്മുടെ ഈ ടെൻഷൻസ് തല ഇങ്ങനെ മുസ്ലിംസ് ഈ മുട്ട് കുത്തിയിട്ട് തല താഴത്തേക്കാക്കും. അതുമാതിരി നമുക്ക് ശാസ്ത്ര അമ്പലത്തിൽ ഏറ്റമിടുക, അതുമാതിരിയുള്ള പല ആചാരങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കർമ്മങ്ങളുണ്ട്, നമ്മുടെ നക്ഷത്രമായിട്ടും ഇതിനായിട്ട് കർമ്മങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ടെക്നിക്കൽ യന്ത്രങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തൽക്കാലം ഇപ്പൊ നമ്മളിപ്പോ മഴ വരുമ്പോ ഒരു കുട പിടിക്കണ മാതിരി അതിനെ നമ്മൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ.
0: ഓക്കെ, എക്സസൈസ് ചെയ്യാൻ അല്ലെ, ഇതൊക്കെയാണ് ചെയ്യാൻ. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സത്യനാരായണ ചേട്ടനാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും പല എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് ഇത് നോക്കുമ്പോൾ, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിജീഷാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം പാലക്കാട്. അപ്പൊ വിജീഷിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് പി വി മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. തിരമാലകളെ പോലെയാകണം നമ്മുടെ ജീവിതം. ഓരോ താഴ്ചയിലും കൂടുതൽ കരുത്തോടെ ഉയർന്നു വരണം. ഇന്ന് സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ പ്രിയ സുഹൃത്തുക്കളായ മനോജ് കുമാർ, തെന്നിലാപുരം, വിനിത ദമ്പതികൾക്ക് 1000 ആശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് പി വി മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് കേക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോകുമ്പോൾ ജഗൻ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ബുള്ളറ്റ് ജഗൻ ഫ്രം മലപ്പുറം മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ ജഗൻ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. ഓരോ വർഷവും ഈ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ നമ്മൾ ഓരോ തീമിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് അല്ലെ. ഈ 2026 വേൾഡ് സൂയിസൈഡ് ഡേ പ്രിവെൻഷൻ തീം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദി നറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തുക, കണക്ഷൻസ് ഉണ്ടാക്കുക, കമ്പാഷൻ കൂട്ടുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പോൾ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കാനായിട്ട് പറ്റും. ചിലർക്ക് പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു ബാഡ് ഡേ ബെറ്റർ ആവും അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ചിലപ്പോൾ നമ്മുടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദിവസം നമുക്കൊന്ന് സൂപ്പർ ആക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറയാം. 8281509000 എന്ന നമ്മുടെ നമ്പറിൽ

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
3: ഓക്കേ, വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ് അബി, ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻചേട്ടാ.
3: ബാലൻചേട്ടാ പറയൂ. ലൈഫ് ഉണ്ടല്ലോ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത്, അതിനെ ഒന്ന് ലൈറ്റ് ആക്കാൻ ബാലൻചേട്ടൻ എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
4: ഞാൻ വന്നിട്ട് ഈ സൂസൈഡ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഒന്ന് ആഡംബരം ഒഴിവാക്കുക, പിന്നെ സാമ്പത്തികം ഒരു പ്രശ്നമാണ് സൂസൈഡിന്, അല്ലേ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരം ഒഴിവാക്കുന്ന പറഞ്ഞാൽ, ഒരാള് ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാള് ഫ്രിഡ്ജ് വേണം പറയും, അടുത്ത ഒരാള് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ നമ്മൾ ചെലവാക്കണം എന്ന് പറയും. അപ്പൊ അത് സൂസൈഡിന് അതൊക്കെ ഒരു കാരണമല്ലോ. പിന്നെ സാമ്പത്തികം, അതായത് നമ്മുടെ കൊക്കിൽ കൊത്തുന്നതേ കൊത്താവൂ,
3: അല്ലേ?
4: അപ്പൊ നമ്മള് പിന്നെ ആവശ്യമില്ലാതെ ആഡംബരമൊക്കെ നടത്തി ബാങ്കിലേക്ക് പോയിട്ട് അത്ര വാങ്ങി ഇത്ര വാങ്ങി പറഞ്ഞ അത് അവസാനം പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് വരുമ്പോ മനുഷ്യനെ താങ്ങാനുള്ള ഇതുണ്ടാവില്ല. അങ്ങനെ ദിവസം നടക്കും, അല്ലേ?
3: അതെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക?
4: തുറന്ന് സംസാരിക്കുക. എന്തുണ്ടെങ്കിലും ചിലര് മനസ്സിൽ വെച്ചുകൊണ്ട് സൂക്ഷിച്ച് നടക്കും, ആരോടും പറയില്ല.
3: അതെ അതെ, അത് വളരെ വലിയൊരു പ്രോബ്ലം ആണ്.
4: അതെ, നാല് പേരോട് സംസാരിക്കുമ്പോ നാല് അഭിപ്രായം കിട്ടുമ്പോ നമ്മൾ ആ സൂസൈഡിനെ കുറിച്ചുള്ള ചിന്ത വിട്ടുപോകും.
3: ഓക്കെ, അപ്പൊ തുറന്ന് സംസാരിക്കുക അല്ലേ, നമുക്ക് പറ്റാവുന്നവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുക അല്ലേ? ഓക്കെ ബാലൻചേട്ടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: ഇന്ന് നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ, ചേച്ചി ശാന്തി, സുമേഷ്, വത്സല ചേച്ചി, മാധവൻ ചേട്ടൻ, ഷൈസുദ്ദീൻ കൊഴിഞ്ഞാമ്പാറ, ഷീബ കുമരകം, ജലറാണി ഷീബ കുമരകം, എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ അഭിക്കും. താങ്ക് യു മാഡം.
3: ഓക്കെ, ബൈ ബൈ. ബാലൻചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. അപ്പൊ ബാലൻചേട്ടൻ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പൊ അതിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജ് ആണ് പറഞ്ഞത്. ഒപ്പം നമുക്ക് തുറന്ന് സംസാരിക്കുക, ഇതെല്ലാം കൂടെ നമ്മൾ ഉള്ളിൽ വെച്ചിരുന്നാൽ നമുക്ക് പ്രഷർ കൂടേ ഉള്ളൂ. അപ്പൊ അത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ തുറന്ന് ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈറ്റർ ആക്കാൻ പറ്റും എന്നാണ് ബാലൻചേട്ടൻ പറഞ്ഞ കാര്യം. കറണ്ട് പോയോ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ കേരളത്തിലൊരു സാധാരണ ചോദ്യമല്ല, എല്ലാ ദിവസവും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന സ്റ്റോറിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് പോവാണ്. ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഇപ്പോ 6:30 മുതൽ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും പവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രിക്കുമെന്നാണ് KCB അറിയിച്ചത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒന്നിലധികം തവണ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ ഇതുമായി സഹകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളോട് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, വൈദ്യുതി ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷെ ആവശ്യത്തിന് സപ്ലൈ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പൊ സെപ്റ്റംബർ എന്ന് പറയുന്ന മാസമാണെങ്കിലും ഏപ്രിലിന്റെ ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ. അപ്പൊ ചൂട് കൂടിയതോടെ പീക്ക് അവർ പവർ ഡിമാൻഡ് വളരെയധികം കൂടി. സെപ്റ്റംബറിൽ തന്നെ ഈ പീക്ക് ഡിമാൻഡ് കഴിഞ്ഞ വർഷത്തെ അളവിനേക്കാൾ വളരെയധികം 500 മുതൽ 800 മെഗാവാട്ട് വരെ കൂടുതലാണെന്നാണ് കെ സി ജിബി പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഈവനിങ് ആകുന്ന സമയത്ത്, അതായത് ഈ 6:30 ശേഷമുള്ള പീക്ക് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള പീക്ക് അവേഴ്സിൽ എ സി ഓൺ ആക്കണോ, വാഷിംഗ് മെഷീൻ ഇടണോ, ഫോൺ ചാർജ് ചെയ്യണോ, എല്ലാം കൂടെ നോക്കി കറണ്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യല്ലേ എന്നാണ് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ 1.5 മണിക്കൂർ കട്ട് ഈ മാസം മുഴുവനും ഉണ്ടാവും. ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പല ഭാഗത്തും ഉണ്ടാകും. കെ സി ബി ആവശ്യപ്പെടുന്ന കാര്യം പീക്ക് അവേഴ്സിലുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഈ ഒരു വൈദ്യുതി പ്രതിസന്ധിയൊക്കെ ഒഴിവാകും എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അവതാരം എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം, ബാക്കി മെസ്സേജസ് ഒക്കെ വായിക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന. സമയം നോക്കുമ്പോൾ 8:45 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

ഇന്ന് സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന സമയത്ത് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ എന്താ ഓക്കെ അല്ലേ നീ ഇന്ന് ചോദിക്കുന്നത്

0: നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്.
1: ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ഹായ് ജഗൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്.
1: ഹാപ്പി ആയിട്ട് പോകുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ? സന്തോഷം. അപ്പൊ പറയൂ, എന്തൊക്കെയാണ് ഇപ്പൊ ലൈഫിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അല്ലെ, പക്ഷെ ഇത് എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് പലപ്പോഴും സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്. സൂയിസൈഡ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്നുള്ളത്.
1: തീർച്ചയായിട്ടും ഒരുപാട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ അതേ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ.
0: അതെ, തീർച്ചയായും. അപ്പോ ലൈറ്റ് ആക്കാൻ, നമ്മുടെ ലൈഫ് ഒന്നുകൂടെ ഒന്ന് ലൈറ്റ് ആക്കാൻ, സീരിയസ് സിറ്റുവേഷൻസിനെ ഒക്കെ ഡീൽ ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചേട്ടൻ ചെയ്യാറുള്ളത്?
1: ഞാന് നമ്മളുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചങ്ങാതി കൂട്ടത്തിൽ എല്ലാവർക്കും പറയാനുള്ള ഒരു അഭിപ്രായങ്ങള്, നമ്മൾക്കായി ജീവിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അതിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ അറ്റംപ്റ്റിലേക്ക് പോകുന്നത്.
0: അതെ,
1: നമ്മളുടെ പരിസരത്തിൽ ഇപ്പോ വിളിക്കുന്ന നമ്മുടെ ഇപ്പോ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സുഹൃത്താകട്ടെ, ഞാനാകട്ടെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടമുണ്ട്. ഘട്ടം എന്ന് വെച്ചാൽ സാമ്പത്തികം. ഈ സാമ്പത്തികത്തിൽ നിന്ന് മറികടന്ന് നമ്മൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അല്ലേ?
0: വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുമ്പോൾ അതാണ് ഉദ്ദേശിച്ചത്.
1: തീർച്ചയായിട്ടും ഒരു 10,000 രൂപ വരുമാനമുള്ള ഒരു ഫാമിലിക്ക് അതിൽ ഒതുങ്ങിയ ജീവിതമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ അയൽവാസി ചിലപ്പോ 50,000, 1,00,000 വരുമാനമുള്ള ആൾക്കാരെ പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലാകും.
0: അങ്ങനെയായിരിക്കും നമ്മൾ നമ്മളെ അറിഞ്ഞു ജീവിക്കുക അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ,
1: അതിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. നമ്മളെക്കൊണ്ട് പറയുന്ന ഒരു അറിവാണിത്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ പരിധിയിലും എന്റെ ചുറ്റുപാടിലും ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രതിസന്ധികൾ നേരിൽ കണ്ട് അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് പറയാണ്.
0: ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത്രയധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക്, സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുള്ള ആത്മഹത്യകൾ കുറയ്ക്കാനുള്ള ഒരു വഴിയാണത് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ? ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. ചേട്ടന്റെ ഫ്രണ്ട്സിനും ചങ്ങാതിക്കൂട്ടത്തിലുള്ള എല്ലാവർക്കുമാണ് ഹാപ്പി ഡേ വിഷസ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ദിവസം ജഗൻ ചേട്ടനും വിഷ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ? ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ഓരോരുത്തരും അവരുടെ വിന്നിംഗ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ, പുതിയ വീട് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടുന്ന സമയത്ത്, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കമ്പാരിസൺ വരുമ്പോഴത്തേക്കുള്ള ഒരു ഹൈ ടെൻഷൻ ഉണ്ട് സൊസൈറ്റിയിൽ. അപ്പോൾ ഈ ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മളെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളൊരു പോയിന്റാണ് ജഗൻ ചേട്ടൻ പറഞ്ഞ കാര്യം. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി എനിക്ക് കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണിന്ന്. അപ്പോൾ ആത്മഹത്യാ പ്രതിരോധ ദിനമായതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലൈഫിനെ കുറച്ച് ലൈറ്റ് ആക്കാം എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. ഈ ലൈഫിനെ ലൈറ്റ് ആക്കാന്ന് പറയുന്ന സമയത്തെ പല ട്രെൻഡുകൾ ഇങ്ങനെ വരാറുണ്ട് അല്ലേ? നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നും ചില ട്രെൻഡുകൾ ആളുകൾ ഇങ്ങനെ ഫോളോ ചെയ്യും. എല്ലാവരും പ്രായഭേദം തന്നെ ആളുകൾ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് ഈ 80s ട്രെൻഡ്. അതായത് നമ്മളുടെ ഒരു പിക്ചർ എടുത്ത് നമ്മൾ ചാറ്റ് GPT കൊടുത്തിട്ട് ഇതിനെ ഒന്ന് 80s മാറ്റിത്തരാൻ പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ 80s എന്താ പറയുക, ആ ഒരു സമയത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ നമുക്ക് AI തരും. പക്ഷേ ഈ ചിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഒറ്റ ചിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 0.003 യൂണിറ്റ് ആണ് എനർജിയാണ് ചാറ്റ് GPTക്ക് വേണ്ടിയിട്ട് വൈദ്യുതിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മനസ്സിലാവില്ല കേട്ടോ, മനസ്സിലാവില്ലായിരിക്കും. 50 ലക്ഷം ചിത്രങ്ങൾക്കായിട്ട് 15,000 യൂണിറ്റ് വൈദ്യുതിയാണ് ചെലവാക്കുന്നത്. ഓരോ ദിവസത്തെ കണക്കാണിത്. ഈ 50 ലക്ഷം ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും 15,000 യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുന്നു. അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി വീട് 6.5 വർഷം ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ഈ 50 ലക്ഷം ചിത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യുന്നത്. അതൊന്ന് നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഒരുപാട് സാമൂഹിക പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകും ഇങ്ങനെയുള്ള AI ട്രെൻഡുകളുടെ പിന്നിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പിക്ചർ എടുത്തിട്ട് നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് നോക്കി ട്രെൻഡിന് പിന്നാലെ പോകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. പാട്ടിന് ശേഷം മെസ്സേജസ് വായിക്കാം. അപ്പൊ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നവർ വേഗം തന്നെ മെസ്സേജ് സെൻഡ് ചെയ്തോളൂ 8 2 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക്. 82 81

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: அகல்யா விஷஸ், யோர் லவ்லி விஷஸ் ஆன் அகல்யா FM 90.4. கேட்டு கேட்டு கூட்டுகூடா.
2: കലണ്ടറിൽ മാത്രമാണ് സെപ്റ്റംബർ മാസം എന്ന് നമുക്ക് തോന്നും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമ്മർ സീസണിന്റെ ഒരു എക്സ്റ്റൻഷൻ പാക്കേജാണ്. ഇനിയും ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്, ഒപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പറയുന്നുണ്ട്. വളരെയധികം കോംപ്ലിക്കേറ്റഡും കൺഫ്യൂസിംഗുമാണ് കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോഴത്തേക്കും. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചൂട് സാധാരണ ഉള്ള ചൂടിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കൊല്ലം പുനലൂർ എന്ന സ്ഥലത്ത് 36.2 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്. രാവിലെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഗുഡ് ലക്ക് എന്നുകൂടെ പറയേണ്ടി വരും. കാരണം അത്രയധികം ചൂടാണ്. ഇതിലൂടെ തരണം ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കാൻ, ഒരു ദിവസം അങ്ങ് ജീവിക്കാൻ. സെപ്റ്റംബറിൽ സാധാരണ മഴയുടെ മൂടുണ്ടാകും, ചെറിയ തണുപ്പുണ്ടാകും. വളരെ അങ്ങനെ ഏപ്രിലുള്ള ചൂടിലോ അല്ലെങ്കിൽ മാർച്ചിലുള്ള ചൂടോ ഒന്നും ഉണ്ടാവാത്തതാണ്. പക്ഷെ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനൊക്കെ തേച്ച് ഒരു കുടയൊക്കെ എടുത്ത് വളരെയധികം സേഫായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ എന്നുള്ളതാണ്. കലണ്ടറിൽ സെപ്റ്റംബർ ആണെങ്കിലും ക്ലൈമറ്റ് മാർച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി മെസ്സേജസിലേക്ക് പോവാം. കുറേയധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. അതിൽ ഇനി വായിക്കാനുള്ള മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും, അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നല്ലൊരു ടോപ്പിക്ക്. ജീവിതത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി ഒരുപാട് കഷ്ടങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. എന്റെ ഒരു മനധൈര്യം കൊണ്ട് ഇന്ന് ഞാൻ നല്ല രീതിയിൽ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ഓരോ ദിവസവും എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടന്റെ മെസ്സേജ്. തീർച്ചയായിട്ടും അല്ലെ, നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം, മനധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂളായിട്ട് നേരിടാൻ പറ്റും എന്നാണ് ചന്ദ്രേട്ടൻ പറയുന്ന കാര്യം. അടുത്തൊരു മെസ്സേജ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് മഹേഷ് ഏട്ടന്റെ മെസ്സേജാണ് ഫ്രം റിയാദ്. ഹായ് അഭിരാമി, സുപ്രഭാതം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഹായ് മഹേഷ് ഏട്ടാ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ഞാനും വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് സ്നേഹത്തോടെ ഷിനി പ്രകാശ് ഫ്രം കണക്കൻ പാറയാണ്. ഹായ് അബിക്കുട്ടി, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഷിനി ചേച്ചിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സഫലമാവട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അതുപോലൊരു സൂപ്പർ ഡേ ഞാനും വിഷയണു. അടുത്ത മെസ്സേജ് ഒരു വീഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയാ ഈ സമയത്ത് കാണുക? ഇതിനുശേഷം ഞാൻ എന്തായാലും നോക്കാം എന്താണ് ആ വീഡിയോയിലുള്ളത്. അതിന് മുന്നൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. തിരിച്ചും ഗുഡ് മോർണിംഗ് മെസ്സേജ് അറിയിക്കുന്നു ഈ മെസ്സേജ് അയച്ചയാൾക്ക്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ലെഞ്ചു അമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പവിൻ സുധൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലെഞ്ചു അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിച്ചിട്ടുണ്ട് പവിൻ. പവിനും സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളെല്ലാം സൂപ്പറായിരുന്നു. ഞാൻ നല്ല മെലഡി പാട്ടുകൾ കേൾക്കും, ഇഷ്ടമുള്ളവരുമായി സംസാരിക്കും. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് കവിത ചേച്ചി പറയുന്ന കാര്യം. ഇന്ന് എന്ത് പറ്റി ഒരു പാട്ടിന് പകരം 2 പാട്ട് വീതമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഒരു പാട്ടിന് പകരം 2 പാട്ടുകൾ ഉണ്ടാവും. പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ സമയത്ത് കുറച്ചൊരു ആശ്വാസം തോന്നുന്ന പറഞ്ഞില്ലേ, അപ്പൊ ഇനി 2 പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് സൂപ്പറാക്കാം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കവിത ചേച്ചി. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളാണ് അല്ലെ, നല്ല മെലഡി പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മുടെ ലൈഫിൽ വെക്കണം. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഓടി ചെന്ന് സംസാരിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷേ സ്മോൾ തിങ്സ് വിത്ത് ബിഗർ ഇമ്പാക്ട്സ് എന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണിത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യ ഫ്രം ചെർപ്പുളശ്ശേരി. ഗുഡ് മോർണിംഗ് അബി, എന്റെ കൂട്ടുകാരായ കാർ കാർത്തിക്, സൗമ്യ, സാജൻ, രജിത ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഓക്കെ, കാർത്തിക്, സൗമ്യ, സാജൻ ആൻഡ് രജിത, ഓക്കെ, ഇവർക്ക് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ കാർത്തിക് ആൻഡ് സൗമ്യ, സാജൻ ആൻഡ് രജിത, നിങ്ങൾക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൽ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ പിന്തുണ വേണം, പക്ഷേ കുട്ടികൾക്ക് നമ്മുടെ സാമ്പത്തികവും മറ്റവസ്ഥകളും മനസ്സിലാക്കി വളർത്താനും നമ്മൾ ശ്രമിക്കണം. അവരെ കേൾക്കാൻ നമ്മൾ സ്വയം സമയം കണ്ടെത്തണം. ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് യോഗ, മെഡിറ്റേഷൻ, പാട്ട്, പ്രിയപ്പെട്ട നമ്മളെ കേൾക്കുന്ന ആളുകളോട് സംസാരിക്കുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ സൗമ്യ ചേച്ചി, ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ഒരു വിഷയം വരുമ്പോഴത്തേക്കും, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യും അറിഞ്ഞോ അറിയാതെയൊക്കെ. പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്നുള്ളൊരു കാര്യം. സോ ഇന്ന് സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിനെ ലൈറ്റർ ആക്കാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മെസ്സേജ് അയച്ചോളൂ 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്.

സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇനി ബാക്കി മെസ്സേജസിലേക്കൊക്കെ വേഗം ഞാൻ പോവാണ്. ഗുഡ് മോർണിംഗ് മോളു, ഞാൻ ഷീബ കുമരകം. ഇന്ന് എന്റെ കൂട്ടുകാരി മോളമ്മയുടെ ബർത്ത്ഡേ ആണ്. മോളമ്മയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും പാലക്കാട് നിന്ന് വിളിക്കുന്ന 3 പൂക്കൾ, പറന്നു വരുന്ന ബാലേട്ടൻ, മാധവേട്ടൻ, കൃഷ്ണേട്ടൻ, പിന്നെ ഷീബ ആലാമരത്തിന്, സത്യഭാമയ്ക്ക്, കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലീല ടീച്ചറാണ്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ഒരു നല്ല ഗുഡ് മോർണിംഗ് വിഷസ് ഞാനും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് ബൈജു ചേട്ടന്റെ മെസ്സേജ് ആണ്. ഹായ് അബി, ആശംസകൾ പ്രിയപ്പെട്ട അഹലേക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും. പ്രിയപ്പെട്ട അമ്മ രത്നാവതി അമ്മയ്ക്ക്, വിളയോടി കൃഷ്ണൻ ചേട്ടനൊക്കെ ശുഭദിനം അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കണേ. നല്ലൊരു ദിവസമാവട്ടെ ബൈജു ചേട്ടനും എന്ന് വിഷയണു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് നിലക്കുട്ടി. ടോപ്പിക് ഇത്തിരി കടുപ്പമാണ്, ചെറിയൊരു സംഭവം ഞാൻ പറയാം. RIP എന്നത് റെസ്റ്റ് ഇൻ പീസ് എന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ ചുരുക്കെഴുത്താണ്. അതിന്റെ അർത്ഥം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ വാക്ക് എല്ലാ മരണ വാർത്തകൾക്കും ഒരുപോലെ ഉപയോഗിക്കാമോ? ആരെക്കുറിച്ചും എങ്ങനെ മരണപ്പെട്ടാലും RIP എന്ന് എഴുതുന്നത് ശരിയാണോ? കഴിഞ്ഞ ദിവസം ഒരു ദുഃഖ വാർത്ത കേട്ടു. നല്ല വെളുത്തു തുടുത്ത് തേജസ്സുള്ള മുഖമുള്ള ഒരു സുന്ദരൻ എന്തുകൊണ്ടോ സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിച്ചു. ആ വാർത്ത ഞെട്ടലോടെയാണ് ഞാനും ലോകവും അറിഞ്ഞത്. ചെന്നൈയിലെ ഒരു വലിയ കമ്പനിയിൽ ഉയർന്ന പദവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ദൈവത്തിന് മാത്രം അറിയൂ. തന്റെ കണ്ണുകളും മറ്റു അവയവങ്ങളും ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഇനി ഒന്നും ചെയ്യാനില്ല, ബാക്കിയാകുന്നത് ഒരു ആത്മഗതം മാത്രം. ഇന്നത്തെ ട്രെൻഡ് അറിയാലോ, എന്ത് സംഭവിച്ചാലും സ്റ്റാറ്റസ് ഇടുക. പലരുടെയും സ്റ്റാറ്റസിൽ രാസുപയ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം നിറഞ്ഞു നിന്നു. എന്നാൽ ആ ചിത്രത്തിന് താഴെ ഒരേ ഒരു വാക്ക് മാത്രം, RIP. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. മക്കളും പേരക്കുട്ടികളും കുടുംബജീവിതവും ഒക്കെ പൂർത്തിയാക്കി ജീവിതയാത്ര അവസാനിപ്പിച്ച ഒരു വീട്ടുകാരനെ കുറിച്ച് RIP എന്ന് എഴുതുമ്പോൾ അത് സ്വാഭാവികമായി തോന്നാം. എന്നാൽ ജീവിതം തുടങ്ങും മുൻപ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കിയാക്കി ദുരന്തകരമായ സാഹചര്യത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ രാസുപയ്യന്റെ ചിത്രത്തിന് താഴെ അതേ വാക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു വേദന എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഏട്ടന്റെ മെസ്സേജ്. RIP റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, അല്ലെങ്കിൽ ആ ദുഃഖ വാർത്തയിൽ ആ വേദനയിൽ നമ്മളും പങ്കുചേരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അത് ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മരണങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും RIP പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ചുറ്റും. എന്തായാലും സുരേഷ് ഏട്ടാ ഹാപ്പി ആയിട്ടിരിക്കൂ. ഈ പറഞ്ഞ പോലെ ഇതും നമ്മൾ കടന്നുപോകും അല്ലെ, വേദനയിലൂടെയൊക്കെ നമ്മൾ പോകണം, അതാണ് ലൈഫ് എന്നുള്ളത്. ഹായ് അഹല്യ വിഷസ്, മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. മെഡിക്കൽ വെറ്ററിനറി IIT വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ പോലും ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യ പെരുകുന്നു. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ചിലർ മനസ്സിന്റെ തടവറയിലാണ് എന്ന് തോന്നാറുണ്ട്. തൃശൂർ പൊങ്ങോത്രയിലെ ഒരു തമിഴ് യുവാവ് ട്രെയിനിന് മുന്നിൽ വെച്ച് ജീവിതം അവസാനിപ്പിച്ചു. മക്കൾ രണ്ടുപേര് ദുബായിൽ, രണ്ട് വീടുകൾ നിറയെ, കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലയബിലിറ്റീസ് ഒന്നുമില്ലത്രേ. കൺസീലിംഗ് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കൗൺസിലിംഗ് പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കേശവദാസ് ഫ്രം കൊല്ലങ്കോട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ വിഷസ് അനന്തൻ, പനങ്ങാട്ടിരി, ഉഷ ബേബി, പ്രസാദ്, ഐലൂർ, ഷാജു നെന്മാറ, ഡോക്ടർ ഗംഗ, ചേരാമംഗലം ഇവർക്കാണ് വിഷസ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് കേശവദാസ് ചേട്ടൻ. അപ്പൊ കേശവദാസ് ചേട്ടന് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അഭിരാമി, ഗുഡ് മോർണിംഗ്. ചിലപ്പോൾ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഒന്ന് കരയുക, അത് നല്ലൊരു റിലീഫാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്ക് ഞാനുണ്ട് എന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, അതും നല്ല റിലീഫാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈശാന്തി, സുമേഷ്, എലപ്പുള്ളി. നല്ലൊരു മെസ്സേജ് അല്ലെ. പറഞ്ഞ പോലെ നമുക്ക് നമ്മളുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ധൈര്യമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അബി, ഞാൻ RRR. അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ബൈ രമ്യ. ഓക്കെ, രമ്യേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ്, എന്റെ അബിക്കുട്ടിയെ എന്ത് പറ്റി, വേഗം സുഖമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. നൊസ്റ്റാൾജിക് പാട്ടുകൾ വെച്ച് ആസ്വദിക്കുന്നതും പ്രശ്ന പരിഹാരം തന്നെയല്ലേ? ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഹൈസ്പീഡിൽ പോകുന്നവരെ എല്ലാം ഭ്രാന്തന്മാരാക്കും. എന്നാൽ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് സമാധാനമായി പോകുന്നവരെ മന്ദബുദ്ധികൾ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്ന വിധവും. യഥാർത്ഥ പ്രശ്നങ്ങളെ അറിയാനോ അറിയിക്കുവാനോ പോയ വഴി കണ്ടെത്തുവാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സ്വയം നശിപ്പിക്കാനല്ലാത്ത ഒരു
സാഹസ ബുദ്ധി വളർത്തിയെടുക്കാൻ മനസ്സിനെ പഠിപ്പിക്കണം. സ്വയം സ്വാതന്ത്ര്യവും നിയന്ത്രണവും ഇല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. അണുകുടുംബങ്ങളിലെ അല്ലലില്ലായ്മയിൽ വളർന്ന കുട്ടികളുടെ മാനസിക പരിശീലനത്തിന് കുട്ടികളെ അനാഥ മന്ദിരങ്ങളിലേക്കും ഡിഫറൻലി ഏബിൾഡ് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലും വൃദ്ധസദനങ്ങളിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിലുമൊക്കെ സന്ദർശിക്കാൻ അവസരം ഒരുക്കണം. സ്പോർട്സ് പരിശീലന കളരി ഒക്കെ സന്ദർശിപ്പിക്കണം. മെന്റൽ ഹെൽത്ത് ആണ് ശരീരത്തെയും താങ്ങി നിർത്തുന്നത്. പരിഹാരം എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് അജിത ചേച്ചിയുടെ മെസ്സേജ്. ഞാൻ എന്നെ എൻഗേജ്ഡ് ആക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഭാഗ്യവാനാണ് എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നു. സത്യം അതാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലെ ഓരോ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും അജിത ചേച്ചിയുടെ ഒരു തോട്ട് അങ്ങനെയാണ്. താങ്ക് യു സോ മച്ച് ആ ഒരു മെസ്സേജിന്. അടുത്ത മെസ്സേജ് സുരേഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം ഒമാൻ. ഹായ് സഹോ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒമാനിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി നല്ലൊരു സോങ് വെച്ച് തരുമെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട് മെസ്സേജിൽ. എന്തായാലും സോങ് ഇപ്പോൾ റിക്വസ്റ്റിനുള്ള സമയമല്ല, 12:00 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ സോങ് റിക്വസ്റ്റുകൾ വെക്കാറുള്ളത്. എന്തായാലും ആ സമയത്തൊന്നുകൂടെ ഒന്ന് മെസ്സേജ് അയച്ച് നോക്കൂ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്തി ചേച്ചിയാണ്. 80s ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന ഒരു ആകാംക്ഷയുണ്ടല്ലോ, അത് കണ്ട് നമ്മുടെ മനസ്സിൽ ലഡു പൊട്ടുന്നു. അതുകൊണ്ടാണ് ഈ ട്രെൻഡ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പാടിലാണ് ജീവിതം കൊണ്ടുപോയതെന്ന് കൂടി കുറച്ച് ഓർത്തുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതിയാവി. വരവനുസരിച്ച് ജീവിക്കാൻ നമ്മളും നമ്മുടെ മക്കളെയും ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. മനസ്സ് തുറന്ന് ആരോടും സംസാരിക്കാൻ തയ്യാറല്ല, അതിന് സമയമില്ല. ആർക്കും ഫോൺ മതി, ഉറ്റ സുഹൃത്തിന്റെ മുഖം പോലും അറിയാത്ത ഫ്രണ്ട്സ് മതി. അവരോട് ചാറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് സമാധാനം കിട്ടുമെന്നാണ് അവരുടെ ചിന്ത. പക്ഷെ ഒരിക്കലും അത് നല്ലതിനല്ലെന്ന് കുറെ കാലം കഴിഞ്ഞ് മാത്രമേ മനസ്സിലാകൂ. അയൽവാസിയെ പോലെ ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. എല്ലാ പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാൻ കുടുംബത്തിൽ തന്നെ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്താൽ ആത്മഹത്യകളുടെ എണ്ണം കുറയും. 16 പെൺകുട്ടി ലവറിനെ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ 16 സ്വർണം മോഷ്ടിച്ചു കൊടുത്തു. എന്തല്ലേ ഇന്നത്തെ പിള്ളേരുടെ ചിന്ത. എല്ലാവർക്കും ശുഭദിനം നേരുന്നു ശാന്തി കൃഷ്ണ. 2 പാട്ടുകൾ വെച്ച് മനസ്സിന് കുളിർമ നൽകിയ ഡിയർ ഡാർലിങ്ങിന് ഒത്തിരി സ്നേഹം എന്നുകൂടെ മെസ്സേജിലുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ തന്നെ ഫാമിലിയിൽ ഉണ്ടാക്കുക, അതുപോലെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടാക്കുക, ടീച്ചേഴ്സ് അതുപോലെ സ്കൂളിലും ഒക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരാളെങ്കിലും ലൈഫിൽ വേണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഓപ്പൺ കോൺവെർസേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് 10 September വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ലൈഫിനെ ഡാർക്കർ സിറ്റുവേഷൻസിൽ എങ്ങനെ ലൈറ്റ് ആക്കാം എന്നുള്ള കാര്യം സംസാരിച്ച് ഒരുപാട് നല്ല മെസ്സേജസ് വന്നു. നമ്മളെ വിളിച്ചവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ചിലർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ചില സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതാണ് ബുദ്ധി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നുപെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നത്തെ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഒരു അടിപൊളി മൈൻഡ് ബെൻഡിങ് സൈക്കോളജിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ്, യു ഷുഡ് ഹാവ് ലാഫ്റ്റ്. കെവിൻ ബേക്കനും അമാൻഡ സൈഫ്രിഡും തകർത്തഭിനയിച്ച ഈ സിനിമയിൽ ഒരല്പം സമാധാനം തേടി വിൻസ്ലെ ഒരു അൾട്രാ മോഡേൺ വെക്കേഷൻ ഹോമിലേക്ക് എത്തുന്ന ഒരു കുടുംബം. പക്ഷെ ആ വീടിനുള്ളിൽ കയറിയ ശേഷമാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ആ വീടിന്റെ മുറികൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാൾ വലുതാണ്. അവിടെ സമയം പോലും വഴിമാറി സഞ്ചരിക്കും. മാനസിക പിരിമുറുക്കവും പഴയ കാലത്തെ രഹസ്യങ്ങളും ഭയവും കൂട്ടിണക്കിയ ഒരു സൈക്കോ ത്രില്ലർ അനുഭവമാണ് ഈ ഒരു സിനിമ. നിങ്ങളൊരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ഫാൻ ആണെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് സ്വാഗതം. പക്ഷെ ഓർത്തോളൂ, യു ഷുഡ് ഹാവ് ലാഫ്റ്റ്. അപ്പോ വാ, ബാക്കി സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ? സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloidumayi koode leads me, RJ Ahilya. Innathe cinema vishesham. You should have loved. അപ്പൊ എങ്ങനെയാ കഥയിലേക്ക് പോയാലോ? തിയോ കൺട്രോയ് അവനാണ് നമ്മുടെ നായകൻ. തിയോ കൺട്രോയ് ഒരു റിട്ടയർഡ് ബാങ്കറാണ്. പ്രായത്തിലേറെ ഇളപ്പമുള്ള സൂസൻ എന്ന അഭിനേത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഇവർക്ക് എല്ല എന്ന പേരുള്ള 6 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. അങ്ങനെ തിയോയുടെ ഭൂതകാലത്തിന് ഒരു ഇരുണ്ട വശം കൂടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ പണ്ട് ബാത്ടബിൽ മുങ്ങി മരിച്ചതായിരുന്നു. ആ ഒരു മരണത്തോടുകൂടി തിയോയെ ആളുകൾ വല്ലാതെ വെറുത്തിരുന്നു. കാരണം തിയോയാണ് എല്ലാവരും ആ ഒരു മരണത്തിന് പിന്നിൽ സംശയിച്ചൊരാൾ. അങ്ങനെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ആ സംഭവത്തിന്റെ പേരിൽ ആളുകൾ തന്നോട് കാണിക്കുന്ന വെറുപ്പും അകലവും തിയോയെ എപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ സൂസൻ, അഭിനേത്രയായ ഒരു സൂസനും തിയോയും തമ്മില് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. സൂസൻ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു കേട്ടോ. പക്ഷെ തിയോ കുറച്ചുള്ള ഏജൊക്കെ ആയി വരുന്നൊരു പ്രായം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഈഗോയും കോംപ്ലക്സും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഭൂതകാലത്തിന്റെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ സംശയ രോഗത്തിന്റെ സ്ട്രെസ്സൊക്കെ കാരണം ഇവർ തീരുമാനിക്കുകയാണ് നഗരത്തിലെ തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി ശാന്തമായി കുറച്ചു ദിവസം ജീവിക്കാൻ വേണ്ടി തിയോയും കുടുംബവും ഒരു ട്രിപ്പ് പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. തിയോയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഭാര്യയായ സൂസൻ അത് അഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് 3 പേരും കൂടി ആ ഒരു ട്രിപ്പിന് തയ്യാറെടുത്ത് ആ ഒരു യാത്ര അങ്ങ് തുടങ്ങാണ്. അങ്ങനെ അവർ വെയിൽസിലെ വിജനമായ മലനിരകളുള്ള മനോഹരവും ആധുനികവുമായ ഒരു വലിയ ബംഗ്ലാവ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ്. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് അവർ ആ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ആ ഒരു വീടിന്റെ സ്ട്രക്ചറും ഭംഗിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അവിടെ എന്തൊക്കെ നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വീടിനുള്ളിൽ ഒരുപാട് ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറാനായിട്ട് തുടങ്ങാണ്. അതായത് സമയത്തിന്റെ വ്യതിയാനം, അവിടെ സമയം വളരെ വേഗത്തിലാണ് കടന്നുപോയിരുന്നത്. നമ്മുടെ ദിയോൺ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ നിൽക്കുന്ന റൂമിൽ നിന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാണ്ടോ. അപ്പൊ ആ ഒരു പോകുന്ന സമയം നോക്കുമ്പോ ക്ലോക്കിൽ 10:30 എന്നാൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ദിയോൺ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യയായിട്ടുള്ള സൂസൻ നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ദിയോൺ സംശയിക്കുന്നുണ്ട്, ഇത്ര വേഗം അവളെങ്ങനെ ഇത്രയും ഡീപ്പായ ഒരു സ്ലീപ്പിലേക്ക് പോയി? ജസ്റ്റ് ഞാൻ താഴെ പോയി ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വന്നില്ലുള്ളൂ, അപ്പോഴേക്ക് ഇവള് ഉറങ്ങിയോ? പക്ഷേ തൊട്ടടുത്തുള്ള ക്ലോക്കിലേക്ക് നോക്കുമ്പോഴാണ് സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നത്. ഈ 5 മണിക്കൂറ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവർ കാണുന്നത് മുഴുവൻ ഭീതിജനകമായ സ്വപ്നങ്ങളാണ്. വീട്ടിൽ ഉറങ്ങുന്ന ഓരോരുത്തർക്കും ഭയം നിറഞ്ഞ സ്വപ്നങ്ങൾ വരാനായി തുടങ്ങാണ്. അതുപോലെ തന്നെ രാത്രിയിൽ മകളായിട്ടുള്ള എല്ല മുറിയുടെ ചുമരിൽ ഒരു അപരിചിതന്റെ വലിയ നിഴൽ കണ്ട് ഞെട്ടിപ്പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദിയോൺ ഡയറി എഴുതാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. ദിയോണിന്റെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന പരിപാടി ഈ ഡയറി എഴുത്തും ഒപ്പം തന്നെ മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനെ അവൻ ഡയറി എഴുതാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് അവൻ ഒരു പേന എടുത്ത് ഡയറി എഴുതാൻ നോക്കുമ്പോൾ ആ പേനയിൽ ഇങ്ക് ഉണ്ടായിരുന്നില്ല. അവൻ ആ പേനയൊക്കെ വലിച്ചെറിഞ്ഞ് അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് അവൻ കാറുമെടുത്ത് ആ കടയിലേക്ക് പോവാണ്. അങ്ങനെ സാധനങ്ങൾ വാങ്ങാനായി തിയോ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കടയിൽ പോവാണ്. അവിടുത്തെ കടക്കാരനാണെങ്കിൽ നമ്മുടെ തിയോനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രത്യേക അനുഭവം എന്തെങ്കിലും ഉണ്ടായോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു കടക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിയോ പറയുന്നത്, അങ്ങനെ സംഭവമില്ല, ഇയാൾ എന്തിങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത്, വിചിത്രമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തില് തിയോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൊരടൻ സ്വഭാവം കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടോ. പക്ഷേ ആ സമയത്ത് ഈ കടക്കാരൻ തിയോക്ക് ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതാ നിങ്ങൾ കയ്യിൽ വെച്ചോ, നിങ്ങൾക്ക് ഇത് ആവശ്യം വരും എന്ന് പറയും. ആ ഒരു ട്രയാംഗിൾ വാങ്ങിക്കൊണ്ടാണ് തിയോ ആ ഒരു കടയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ കടയിൽ നിന്ന് പോയി കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി നിൽക്കുന്നുണ്ട് കാറിന്റെ അടുത്തായിട്ട്. ആ ലേഡിയും ഈ കടക്കാരൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഫീൽ ചെയ്തോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തിയോ എന്താണ് ഇവർക്കൊക്കെ വയ്യേ, ആ ഒരു മനോഭാവത്തിൽ നോക്കി ഇവരോട് കാറിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ തിയോ കാറെടുത്ത് തിരികെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അന്ന് രാത്രി തിയോയും സൂസനും കൂടി റൂമിലിരിക്കുന്ന സമയത്ത് സൂസൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകാനാട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ തിയോ എന്ത് ചെയ്യാണ്, സൂസന്റെ ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവനൊന്നും കിട്ടുന്നില്ല. ഇവൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അതങ്ങനെ വേണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ വിചാരിച്ച് പിന്നീട് അവർ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ കിടന്നുറങ്ങാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ തിന്നോക്കി പൂർണ്ണമായും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൻ വീണ്ടും ആ ഒരു വീടിന്റെ ബേസ്മെന്റും ഇങ്ങനെ അപകടം പിടിച്ച കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട ഞെട്ടിയുണ്ടാണ്. അങ്ങനെ ഉണർന്ന സമയത്ത് അവൻ പതിവ് പോലെ ആ മെഡിറ്റേഷൻ റൂമിലേക്ക് പോവാണ്. അവിടെ പോയിരുന്ന് ആ ഡയറി തുറന്ന് എഴുതാൻ വേണ്ടി എടുക്കാണ്. ആ സമയത്താണ് തിയോ ശരിക്കും ഞെട്ടി പോകുന്നത്. അതെന്താണെന്നറിയോ, ആ ഒരു ഡയറിയിൽ അപരിചിതമായ ഒരു കൈപ്പടയിൽ ആരോ എന്തോ എഴുതി വെച്ചിരിക്കും. നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയാണ്, യു ഷുഡ് ലീവ് ഗോ നൗ, നീ ഇവിടെ നിന്ന് പോകണം ഇപ്പോൾ തന്നെ. ഇത് വായിക്കുന്നതും തിയോ ഭയന്ന് പോകുന്നുണ്ട്. ആരാണ്, എന്താണ് ആ ആ ഒരു കാര്യം തന്നെ. പിന്നീട് തിയോ പല നിഴലുകളും പല കാര്യങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അന്വേഷിച്ചു ചെല്ലുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ല, ഒരു തോന്നലായി മാറാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സൂസന്നും മകളായ എല്ലയും കൂടി ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ വീടിന്റെ അകത്തിരുന്ന് നമ്മുടെ തിയോ കാണുന്നുണ്ട്. അപ്പൊ തിയോ നോക്കുന്ന സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഫോണുണ്ട്. അതുകൊണ്ട് തിയോ ഈ വീടിന്റെ അകത്ത് നിന്ന് തന്നെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയക്കാണ്. പക്ഷേ ആ മെസ്സേജിന്റെ ശബ്ദം കേൾക്കുന്നത് ആ വീടിനകത്താണ്. ആ സമയത്താണ് നമ്മുടെ തിയോക്ക് മനസ്സിലാവുന്നത് സൂസന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു ഫോൺ ഉണ്ട്. ഒരു ഫോൺ മാത്രല്ല, രണ്ട് ഫോൺ അവൾ ഉപയോഗിക്കുന്നുണ്ട്. അവൾ അന്നെ ചീറ്റയാണ്, അവൾക്ക് ഒരു കാമുകൻ എന്തായാലും ഉണ്ട് എന്നൊരു കാര്യം അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഈ ഡയറിയിൽ എഴുതി വെക്കുന്നതൊക്കെ ഇവളുടെ കാമുകനാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ തിയോ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി സൂസന്റെ അടുത്ത് ചെല്ലാണ്. അങ്ങനെ തിയോ ഈ ഒരു കാര്യം സൂസന്റെ അടുത്ത് ചോദിക്കുന്ന സമയം അതിനെ ചൊല്ലിയ ഒരു തർക്കത്തിനൊടുവിൽ തനിക്ക് മറ്റൊരു നടനുമായി ബന്ധമുണ്ടെന്ന് നമ്മുടെ സൂസൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോ വഞ്ചിക്കപ്പെട്ടു എന്ന ദേഷ്യത്തിൽ തിയോ സൂസനോട് അന്നത്തെ രാത്രി ടൗണിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നിൽക്കാനായിട്ട് ആവശ്യപ്പെടാണ്. അത് കേൾക്കുന്ന സമയത്ത് സൂസൻ പറയുന്നുണ്ട്, മകളെയും കൂടെ ഞാൻ കൂടെ കൂട്ടിട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നീ തെറ്റ് ചെയ്തതാണ്, ഈ നിനക്ക് തന്നെ പോവാം, നീ നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനുശേഷം നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൂസനെ പറഞ്ഞു വിടാണ് നമ്മുടെ തിയോ. അങ്ങനെ സൂസന്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു വീടിന്റെ നിഗൂഢതകൾ അവിടെ തീരുന്നില്ല. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സലൈഡ് ലാഫ് ട്രീ ഷാർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahal FM 90.4. അങ്ങനെ സൂസൻ പോയതിനു ശേഷം തിയോ വീണ്ടും തന്റെ ഡയറി തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ അതിൽ പുതിയൊരു വരിയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. You should have left, now it's too late. നീ പോകണമായിരുന്നു, ഇനിയിപ്പോൾ വൈകിപ്പോയി. അതായിരുന്നു ആ ഒരു വരി. അതായത് ആ കടക്കാരൻ നൽകിയ ആ ഒരു ഡ്രാഫ്റ്റിംഗ് ട്രയാംഗിളും മെഷറിംഗ് ടേപ്പൊക്കെ എടുത്തുകൊണ്ട് തിയോ എന്ത് ചെയ്യാണ്, ആ വീടിന്റെ അളവെടുക്കുകയാണ്. അതായത് ഈ അളവ് നോക്കുന്ന സമയത്താണ് തിയോക്ക് ഒരു കാര്യം മനസ്സിലായത്. വീടിന്റെ അകവും പുറവും അളന്ന് നോക്കുന്ന സമയത്ത് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് വീടിന്റെ പുറത്ത് നിന്നുള്ള അളവിനേക്കാൾ കൂടുതൽ വിസ്തീർണം അകത്തുണ്ട്. അതുപോലെ തന്നെ ഭിത്തികളുടെ കോണുകളിലെ കണക്കുകൾ തെറ്റാണ്. അത് മൊത്തത്തിൽ പ്രശ്നമാണ്. പെട്ടെന്ന് വീടിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. അതായത് തിയോയും മകളായിട്ട് എല്ലയൊക്കെ വഴിതെറ്റി പോവാണ്. വീടിനുള്ളിലെ വലിയൊരു മായാലോകത്തിലേക്ക് ഇങ്ങനെ കുടുങ്ങി പോകാണ്. അങ്ങനെ പേടിച്ചിരേണ്ട തിയോ സൂസനെ വിളിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവളുടെ ഫോൺ ഓഫ് ആയിരുന്നു കേട്ടോ. തുടർന്ന് അവൻ ഗ്രാമത്തിലെ കടക്കാരനെ വിളിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ആവശ്യപ്പെടുന്നു. എന്നാൽ കടക്കാരൻ മറുപടി നൽകുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് അവിടെ ടാക്സികളൊന്നും വരില്ല തിയോ, ആ വീട് സാധാരണ ഒന്നല്ല, സാത്താൻ പാപികളുടെ ആത്മാക്കളെ ശേഖരിക്കാൻ ഒരുക്കിയ കെണിയാണത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല, കാരണം ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു ആ ഒരു മറുപടി. അങ്ങനെ പേടിച്ചിരേണ്ട തിയോ മകളെയും കൂട്ടി കനത്ത മഞ്ഞിലൂടെ നടന്ന് ടൗണിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു നടത്തം ചെന്നെത്തുന്നത് ആ ഒരു വീടിന്റെ മുന്നിൽ തന്നെയാണ്. അതായത് അവർ ഓരോ നടത്തം നടക്കുമ്പോഴും അതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ വീടിനകത്തേക്ക് തന്നെ എത്താണ്. അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് അവർ കാണുന്നുണ്ട് തങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ആ ഒരു വീടിന്റെ ജനലിലൂടെ ആരോ തങ്ങളെ നോക്കി നിൽക്കുന്നത്. എന്നാൽ ഏറെ നേരം നടന്നിട്ടും അവർ എത്തിച്ചേരുന്നത് വീണ്ടും അതേ വീടിന്റെ മുന്നിൽ തന്നെയായിരുന്നു. അങ്ങനെ വേറെ വഴിയൊന്നും തന്നെ ഇല്ലാതെ അവർ ആ രാത്രി വീട്ടിൽ തന്നെ കഴിയാനായിട്ട് നിർബന്ധിതരാകാണ്. രാത്രിയിൽ തിയോ വീണ്ടും ആ വീടിന്റെ മായാലോകത്തേക്ക് വഴുതി വീഴാണ്. അവിടെ വെച്ച് അവൻ സ്റ്റെള്ളർ എന്ന സാത്താന്റെ രൂപത്തെ കാണുന്നു. തന്റെ മകളെ വെറുതെ വിടാനായിട്ട് തിയോ അപേക്ഷിക്കുന്ന സമയത്ത് സ്റ്റെള്ളർ പറയുന്നുണ്ട്, അവളെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നീയല്ലാതെ മറ്റാരല്ല. പിറ്റേ രാവിലെ സങ്കടത്തോടെ സൂസൻ തിരികെ എത്തുകയാണ്. അപ്പൊ തിയോ തന്റെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ സത്യം സൂസനോട് ഏറ്റു പറയാണ്. അതായത് എന്റെ ആദ്യത്തെ ഭാര്യ ബാത്ടബിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ഞാൻ അവളെ കൊന്നതല്ല, പക്ഷെ അവൾ മുങ്ങി താഴുമ്പോൾ രക്ഷിക്കാതെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ആ ജീവിതം മടുത്തിരുന്നു. താനൊരു പാപിയാണെന്നും ആ വീട് തനിക്കുള്ള ശിക്ഷയാണെന്നും തിയോ തിരിച്ചറിയുന്ന ഒരു മൊമെന്റാണത്. അങ്ങനെ അവൻ മകളെല്ലയെ സൂസന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ സൂസനും എല്ലയും ആ കാറിൽ കയറി പോകുന്ന സമയത്ത് തിയോയുടെ ആത്മാവ് ആ വീട്ടിൽ എന്നേക്കുമായിട്ട് തടവിലാക്കപ്പെടുകയാണ്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുന്നത്. അതായത് തലേന്ന് രാത്രി ടൗണിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ജനലിൽ നിന്ന് തങ്ങളെ നോക്കി നിന്ന ആ നിഴലും ഡയറിയിൽ നീ ഇവിടെ നിന്ന് പോകണമെന്ന് മുന്നറിയിപ്പ് എഴുതിയത് മറ്റാരുമല്ല, അത് ഭാവിയിൽ ആ വീട്ടിൽ തടവിലാക്കപ്പെടാൻ പോകുന്ന തിയോയുടെ സ്വന്തം ആത്മാവാണ്. അതൊരു ടൈം ലൂപ്പായിരുന്നു. അങ്ങനെ ഭാവിയിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൽ നിന്ന് തന്റെ പഴയ രൂപത്തെ രക്ഷിക്കാൻ തിയോയുടെ ആത്മാവ് തന്നെ നൽകിയ ഒരുപാട് മുന്നറിയിപ്പുകളായിരുന്നു അവയെല്ലാം. കടക്കാരന്റെ വാക്കുകൾ ആ വിജനതയിൽ മുഴങ്ങി നിൽക്കുകയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ചില ആളുകൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല, ആ വീട് അവരെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന രംഗം ആ ഒരു ഓൺലൈൻ സൈറ്റിൽ വീണ്ടും ഈ ഒരു വീട് റെന്റിനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതായത് പാപം ചെയ്യുന്നവരെ വീണ്ടും ഇവിടേക്ക് എത്തിക്കും, അവർക്ക് പണിഷ്മെന്റ് നൽകും എന്നൊരു രീതിയിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ശരിക്കും അവസാന ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ടൈം ലൂപ്പാണ്. അത് ആ സിനിമ കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ത്രില്ലറുകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണിത്. മനോഹരമായൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സെല്ലല്ലോടുള്ള സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലല്ലോടുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇത് സെപ്റ്റംബർ മാസമാണ്, ഏപ്രിൽ മാസമല്ലെന്ന്. കേരളത്തിലെ കാലാവസ്ഥയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊരു പഴയ കലണ്ടർ നോക്കിയിട്ടല്ലേ പറയുന്നത് എന്ന മട്ടിലാണ് ഈ ഒരു കാലാവസ്ഥ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില എത്രയെന്നറിയോ നിങ്ങൾക്ക്? 36.2 ഡിഗ്രി സെൽഷ്യസ്. പുനലൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ചൂടൻ പ്രകടനം. സാധാരണയേക്കാൾ 4.3 ഡിഗ്രി കൂടുതലാണ്. കോട്ടയത്ത് 35, പാലക്കാട് 34, കൊച്ചിയിൽ 34. അതായത് സെപ്റ്റംബർ ആണ് കലണ്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, പക്ഷേ നമ്മുടെ വെദർ മൊത്തം ഏപ്രിൽ മൂഡിലാണ് എന്നുള്ളതാണ്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സാധാരണ സെപ്റ്റംബർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? സാധാരണ മഴ അല്ലെങ്കിൽ ചാറ്റൽ മഴ കൂടാ, ചൂട് കുറഞ്ഞൊരു കാലാവസ്ഥ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടയെടുക്കണം, വെള്ളം എടുക്കണം. കാരണം ചൂടിന് പിന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അത് ദുർബലമായതോടെ, അത് കുറഞ്ഞതോടെ മേഘാവരണം കുറഞ്ഞൊന്നും മേഘങ്ങൾ കുറയുന്ന സമയത്ത് സൂര്യന് കേരളത്തിലേക്ക് ഫുൾ ആക്സസ് ആണ്. അതിന്റെ റിസൾട്ട് ആണ് സെപ്റ്റംബറിലുള്ള ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ഹീറ്റ്. സാധാരണ സെപ്റ്റംബറിൽ ഇത്രയും ചൂടുള്ള കാലാവസ്ഥ ഇല്ല. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ജില്ലകളിലെ യു വി ഇൻഡെക്സ് 7 മുകളിലാണ്. അതായത് വെറുതെ ചൂടുണ്ട് എന്ന് പറഞ്ഞ് ഫാനിന്റെ മുന്നിൽ ഇരുന്നാൽ പോരാ, സൂര്യനുമായുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് കുറയ്ക്കേണ്ട സമയമാണ്. യു വി ഇൻഡെക്സ് 7 മുകളിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹൈ അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള നേരിട്ടുള്ള വെയില് പരമാവധി ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കുക, ലൈറ്റ് കളേർഡ് കോട്ടൺ ക്ലോത്ത്സ് ധരിക്കുക, ഇതൊക്കെയാണ് സമ്മർ ടിപ്സ്. സമ്മർ എന്ന് പറയാൻ പറ്റില്ല, സെപ്റ്റംബർ സർവൈവൽ ചെയ്യാനുള്ള ടിപ്സാണ്. പക്ഷേ ഈ കഥയിൽ വീണ്ടും ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. മഴ വീണ്ടും ശക്തമാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക്, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് മുന്നറിയിപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള കാലാവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ ചൂട്, ഉച്ചയ്ക്ക് അയ്യോ ചൂട്, ഭയങ്കര ചൂട്, വൈകുന്നേരം ആകുമ്പോൾ മഴ വരുമോ, രാത്രി നാളെ കൂടെ എടുക്കണോ എന്നൊക്കെ ആലോചനയാണ്. വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കലണ്ടറിൽ സെപ്റ്റംബർ ആയിരിക്കും. സൂര്യന് ഏപ്രിൽ മൂഡാണെങ്കിൽ സെപ്റ്റംബർ സ്മാർട്ടായിട്ട് തന്നെ നടക്കണം. അതിന് ചെറിയ ചില ഹെൽത്ത് റിമൈൻഡേഴ്സ് കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതിലേക്ക് പോകുന്ന മുന്നേ നല്ല കിടലൻ പാട്ടുകളാണ് കലഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്ന ടീം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സമ്മർ ടിപ്സ് ആണോ എന്ന് ചോദിച്ചാൽ സമ്മർ ടിപ്സ് പോലത്തെ ടിപ്സ് ആണ് ഞാൻ തരുന്നത്, പക്ഷേ സെപ്റ്റംബർ ടിപ്സ് ആണെന്ന് മാത്രം. വെയിലത്തിറങ്ങുമ്പോൾ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുക, ദാഹം തോന്നുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, സാധ്യമാണെങ്കിൽ ഉച്ചയ്ക്ക് 11 മുതൽ 3 വരെയുള്ള നേരിട്ടുള്ള വെയിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വെയിലത്ത് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലേ ഇടയ്ക്കിടെ തണലിൽ വിശ്രമിക്കണം. അമിതമായിട്ടുള്ള വിയർപ്പ്, തലകറക്കം, തലവേദന, സാധാരണയായിട്ടുള്ള ക്ഷീണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെയിലിൽ നിന്ന് മാറി തണുത്ത സ്ഥലത്തേക്ക് പോകണം, ശരീരം തണുപ്പിക്കണം, വെള്ളം കുടിക്കണം. ലക്ഷണങ്ങൾ ശക്തമാണെങ്കിൽ, കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെയും കാണണം. പ്രത്യേകിച്ച് കുട്ടികളും പ്രായമായവരും ഗർഭിണികളായിട്ടുള്ളവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ, വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം കലണ്ടറിൽ സെപ്റ്റംബർ ആണ്, സൂര്യന് ഏപ്രിൽ 3 സെപ്റ്റംബർ സ്മാർട്ടായിട്ട് തന്നെ നടക്കണം. വെള്ളം കയ്യിൽ, കുട തലയിൽ, വെയിൽ കുറച്ച് അങ്ങനെ സേഫായിട്ട് മുന്നോട്ട് പോവാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇടയ്ക്കിടയ്ക്ക് എ ടി എമ്മിൽ പോയി പണം എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചോളൂ. നമ്മൾ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുന്നു, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ എ ടി എമ്മും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പണം എടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ, സൗജന്യ എ ടി എം ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ ബാങ്കുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് അല്ലെ. പലപ്പോഴും അക്കൗണ്ടിൽ നിന്ന് പണം പോയെന്ന് നമ്മൾ കാണും, പക്ഷെ എന്തിനാ പോയത് എന്ന് നമ്മൾ നോക്കാറില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ വർഷത്തിൽ 2000 രൂപയിലേറെ വരെ ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാലേ, നമുക്ക് സാധാരണയായി ഒരു മാസത്തിൽ നമ്മുടെ സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മിൽ നിശ്ചിതമായിട്ടുള്ള എണ്ണം സൗജന്യമായിട്ടുള്ള ഇടപാടുകൾ നടത്താം. മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ വേറൊരു പരിധിയിലുള്ള സൗജന്യ ഇടപാടുകളും ലഭിക്കും. അത് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ എ ടി എം യൂസ് ചെയ്ത് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ചാർജ് വരും. ബാങ്കിനും അക്കൗണ്ട് തരത്തിനും അനുസരിച്ച് ഈ പരിധിയും ചാർജും മാറി മാറിയിരിക്കും. അതുകൊണ്ട് എ ടി എമ്മിൽ പോകുമ്പോൾ ചെറിയൊരു പ്ലാൻ. ആ ചെറിയ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ പോകുമ്പോൾ ആവശ്യത്തിന് പണം അങ്ങോട്ട് എടുക്കുക. ആവശ്യവുമില്ലാതെ എ ടി എം കണ്ടല്ലോ, ഒന്ന് ക്യാഷ് എടുത്തേക്കാം എന്ന പരിപാടി ഒഴിവാക്കുക. കാരണം 5-ഉം 10-ഉം രൂപയല്ല, ചെറിയ ചെറിയ എ ടി എം ചാർജസ് കൂടെ വന്നു കഴിഞ്ഞാൽ വർഷാവസാനം നല്ലൊരു തുക നമ്മൾ എ ടി എമ്മിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എ ടി എമ്മിൽ പണം എടുക്കുന്നതിന് മുൻപ് ബാലൻസ് നോക്കുന്നത് പോലെ നിങ്ങളുടെ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് തുകയൊക്കെ നമുക്ക് ലാഭിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഞാനിവിടെ ഉണ്ട് കലഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ പരിധി പ്രകാരം ഫ്രീ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞുള്ള ഓരോ ATM ട്രാൻസാക്ഷനും ബാങ്കിന് പരമാവധി 23 രൂപ വരെ ബാധകമായ നികുതികൾ ഉൾപ്പെടെ ഈടാക്കാം. അതായത് ഓരോ തവണയും 23 എന്നല്ല, നിങ്ങളുടെ ബാങ്കിന്റെ താരിഫ് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ചാർജ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ATMൽ പോയിട്ട് ഒരു 2000 രൂപ എടുത്തു എന്ന് കരുതുക. അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് 2000 മാത്രമായിരിക്കണം എന്നില്ല, ഫ്രീ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് കൂടി വരും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം ബാങ്കിന്റെ ATM ആണോ മറ്റൊരു ബാങ്കിന്റെ ATM ആണോ എന്നതും പ്രധാനമാണ്. സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് സ്വന്തം ബാങ്കിന്റെ ATMലും മറ്റു ബാങ്കുകളുടെ ATMൽ നിന്നും ലഭിക്കുന്ന ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒരുപോലെയല്ല. ലൊക്കേഷൻ, അക്കൗണ്ട് ടൈപ്പ്, ബാങ്ക് പോളിസി ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ക്യാഷ് എടുക്കൽ മാത്രമല്ല, ക്യാഷ് വിഡ്രോ ചെയ്യൽ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഈ ബാലൻസ് എൻക്വയറി പോലെയുള്ള നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഫ്രീ ട്രാൻസാക്ഷൻ കൗണ്ടിൽ ഉൾപ്പെടാം. അതുകൊണ്ട് പണം എടുത്തില്ലല്ലോ, ചാർജ് വരില്ലല്ലോ എന്ന് കരുതണ്ട. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ബാങ്കിന്റെ ATM ഫ്രീ ലിമിറ്റ് എത്രയാണെന്ന് അറിഞ്ഞു വെക്കുക. രണ്ടാമത്തെ കാര്യം, ഫ്രീ ട്രാൻസാക്ഷൻസ് എത്ര ഉപയോഗിച്ചെന്നൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, കഴിയുന്നിടത്തോളം ATM വിസിറ്റ്സ് കുറച്ച് ആവശ്യത്തിന് മാത്രം ക്യാഷ് എടുക്കുക. നാലാമത്തെ കാര്യം, സ്റ്റേറ്റ്മെന്റിൽ ATM ട്രാൻസാക്ഷൻ ചാർജ് അല്ലെങ്കിൽ സമാനമായ ഡെബിറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. കാരണം ATMൽ നിന്ന് 500 എടുക്കാൻ പോയിട്ട് ATMന് തന്നെ 23 രൂപ കൊടുത്ത് തിരിച്ചു വരേണ്ട അവസ്ഥ വരരുത്. ചെറിയ ചാർജാണ്, 23 രൂപയല്ലേ എന്ന് കരുതി അവഗണിക്കേണ്ട കാര്യമില്ല. മാസം തോറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വർഷം കഴിയുമ്പോൾ നമ്മുടെ കാശ് നമ്മൾ അറിയാതെ തന്നെ ATMന്റെ കയ്യിലെത്തും. അതുകൊണ്ട് ക്യാഷ് എടുക്കുന്നതിന് മുൻപ് ബാലൻസ് നോക്കുന്നത് പോലെ ഫ്രീ ATM ലിമിറ്റും ഒന്ന് നോക്കി വെക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി മറ്റൊരു ATM, ചെറിയൊരു ATM ട്രാപ്പ്. ATMൽ പണം എടുക്കാൻ പോയി, ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ പണം ഇല്ലല്ലോ, അത്രയേ ഉള്ളൂ കഥ എന്ന് കരുതരുത്. ചില ബാങ്കുകളെ ഈ ഫെയിൽഡ് ട്രാൻസാക്ഷനും ചാർജ് മേടിക്കും, അതായത് കാശ് കിട്ടിയില്ല പക്ഷെ ചാർജ് കിട്ടും. ഉദാഹരണത്തിന് ഇന്ത്യൻ ബാങ്കിന്റെ നിലവിലെ താരിഫ് പ്രകാരം അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ATM വിഡ്രോവൽ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് 15 രൂപ GST അധികം ഈടാക്കാം. മറ്റു ബാങ്കുകളിൽ ചിലപ്പോൾ തുകയൊക്കെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ATMലേക്ക് ഓടിപ്പോയി ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് മൊബൈലിൽ തന്നെ എടുത്തിട്ട് നമ്മൾ മൊബൈലിൽ ബാങ്കിൻ്റെ ആപ്പ് തുറന്ന് അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ് വഴി ബാലൻസ് നോക്കാം. കാശുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് ATMലേക്ക് പോയിട്ട് വിഡ്രോ ചെയ്താൽ മതി. ഇനി വേറൊരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. ATMൽ ബാലൻസ് എൻക്വയറി ചെയ്യുന്നതും ട്രാൻസാക്ഷനാണ്. പണ്ട് നമ്മൾ ATMൽ കാർഡ് ഇട്ട് ബാലൻസ് എൻക്വയറി നോക്കിയിട്ട് ബാലൻസ് നോക്കി സന്തോഷത്തോടെ ഇറങ്ങി പോരില്ലേ? പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മന്ത്ലി ഫ്രീ ATM ട്രാൻസാക്ഷൻ ലിമിറ്റിൽ ബാലൻസ് എൻക്വയറിയും ഉൾപ്പെടാം. സ്വന്തം ബാങ്കിൻ്റെ ATMൽ ചില ബാങ്കുകൾ സൗജന്യമായി അനുവദിക്കുന്നുണ്ടെങ്കിലും ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ അതിനും ചാർജ് വരും. അപ്പോ ചെറിയൊരു കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിൽ 2 തവണ അൺനെസസറി ആയിട്ട്, അതായത് ആവശ്യമില്ലാതെ ചാർജബിൾ ബാലൻസ് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ വർഷം മുഴുവനും കൂടെ അത് കൂട്ടി വന്നു കഴിഞ്ഞാൽ 100 കണക്കിന് രൂപയാകും. അതുകൊണ്ട് ബാലൻസ് അറിയാൻ ATM വരെ പോകേണ്ട കാലമൊക്കെ കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഫോണിൽ തന്നെ ബാങ്കുണ്ട്, ബാലൻസ് കാണാം, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. ATMൽ പോകുന്നത് പണം എടുക്കാൻ മാത്രമാക്കിയാൽ മതി. ATMൽ കാശ് എടുക്കുന്നതിന് മുന്നേ ഫോണിൽ ബാലൻസ് നോക്കൂ. കാശില്ലെങ്കിൽ ട്രാൻസാക്ഷൻ വേണ്ട, ചാർജിനും ചാൻസും വേണ്ട എന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ATM ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ, പണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാകും. അപ്പം അത് ശ്രദ്ധിച്ച് വെക്കുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റുമായിട്ട് വീണ്ടും ഞാൻ കാലിഡോസ്കോപ്പിൽ എത്തും. അതുവരേക്കും ബൈ ബൈ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
2: കർഷക മനസ്സുകളിൽ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ മുളയ്ക്കുന്ന ചിങ്ങം കന്നി മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. ഓരോ മാസത്തിലും ഏതെല്ലാം വിളകൾ കൃഷി ചെയ്യണം, അവയ്ക്ക് നൽകേണ്ട വളപ്രയോഗങ്ങളും പരിപാലന രീതികളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു കർഷകനും അനിവാര്യമാണ്. സെപ്റ്റംബർ അവസാനത്തോടെയും ഒക്ടോബർ ആദ്യവാരത്തോടെയും ശീതകാല പച്ചക്കറികൾ നടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. കൂടാതെ വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ നല്ലൊരു അടുക്കള തോട്ടം ഒരുക്കാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സെപ്റ്റംബർ മാസത്തിൽ കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കൃഷി പരിപാലന രീതികളെക്കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമി ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുനിൽ. എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ശീതകാല പച്ചക്കറികൾ നടുന്നതിനായിട്ട് നല്ല നീർവാർച്ചയുള്ളതും ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നതുമായ സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. സെന്റ് 1 ഒന്ന് മുതൽ 2 കിലോഗ്രാം വരെ കുമ്മായം ചേർത്ത് മണ്ണ് നന്നായി ഇളക്കി കട്ടകൾ ഉടച്ച് പരുവപ്പെടുത്തണം. 1 മുതൽ 1.2 മീറ്റർ വീതിയും 15 മുതൽ 20 സെന്റിമീറ്റർ ഉയരവുമുള്ള പണകൾ തയ്യാറാക്കി ഇടയ്ക്ക് 30 മുതൽ 40 സെന്റിമീറ്റർ വീതിയുള്ള ചാലുകൾ കീറേണ്ടതാണ്. നിലമൊരുക്കുമ്പോൾ 1 ഹെക്ടറിന് 10 മുതൽ 15 MT ജൈവവളം ചേർത്ത് നൽകാം. സെപ്റ്റംബർ അവസാന ആഴ്ചയിലോ ഒക്ടോബർ ആദ്യ വാരത്തിലോ തൈകൾ പണകളിൽ നട്ടു തുടങ്ങാവുന്നതാണ്. തൈകൾ നടുന്നതിന് മുന്നോടിയായിട്ട് ട്രൈക്കോഡെർമ തടങ്ങളിൽ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിലൂടെയുള്ള കുമിൾ രോഗബാധ പൂർണ്ണമായിട്ട് തടയാൻ സഹായിക്കും. തൈകൾ കൃത്യമായ അകലം പാലിച്ചു വേണം നടാനായിട്ട്. മിക്ക ശീതകാല പച്ചക്കറികൾക്കും 45x45 സെന്റിമീറ്റർ നടിയിൽ അകലം നൽകണം. മഴ സമയത്ത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കാനും കള നിയന്ത്രണം കൃത്യമായി നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുണനിലവാരമുള്ള തൈകളും വിത്തുകളും കൃഷിഭവൻ, KAU, ഹോർട്ടികോർപ്പ്, VFPCK എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമാണ്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിത്തുപാകലുകളും തൈകൾ തയ്യാറാക്കലും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ശീതകാല പച്ചക്കറികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശീതകാല പച്ചക്കറികളിൽ വിത്തുപാകലുകൾ, തൈ തയ്യാറാക്കൽ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ക്യാബേജ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം എന്നിവയുടെ തൈകൾ പ്രോട്രേകളിൽ വേണം തയ്യാറാക്കാനായിട്ട്. സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ ഇതിനായുള്ള നഴ്സറി ഒരുക്കാവുന്നതാണ്. പ്രോട്രേയിൽ തയ്യാറാക്കുന്ന തൈകൾ 25 മുതൽ 30 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാനായിട്ട് പാകത്തിലാകാം. എന്നാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി തുടങ്ങിയ കിഴങ്ങുവർഗ പച്ചക്കറികൾ നേരിട്ട് തടത്തിൽ വിത്ത് പാകേണ്ടവയാണ്. വിത്തുകൾ അമിത ആഴത്തിൽ നടുവാനായിട്ട് പാടില്ല. വിത്ത് പാകിയ ശേഷം നേരിയ തോതിൽ പൊടിമണ്ണ് വിതറി നനച്ച് കൊടുക്കാവുന്നതാണ്. തൈകൾ പറിച്ചു നടുന്നതിന് മുമ്പ് തടങ്ങളിൽ ഈർപ്പം ഉറപ്പാക്കണം. വെയിൽ കുറവുള്ള വൈകുന്നേര സമയങ്ങളിൽ തൈകൾ നടുന്നതാണ് വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ആദ്യ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ തണൽ നൽകുന്നതും ചെടികൾ വാടിപ്പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി സസ്യ വളർച്ച, അതായത് ഈ ഒരു ചെടികളൊക്കെ നന്നായിട്ട് വളരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ശീതകാല പച്ചക്കറികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ശീതകാല പച്ചക്കറികൾ വളരെ പെട്ടെന്ന് വളരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ചെടികളുടെ അതിവേഗ വളർച്ചയ്ക്കും പുഷ്പിക്കലിനും കായ്കൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന മികച്ചൊരു ജൈവ വളമാണ് മത്തി ശർക്കര മിശ്രിതം. ഇത് ചെടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കീടങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. രാസവസ്തുക്കൾ ചേർക്കാത്ത 1 കിലോ മത്തിയും 1 കിലോ പൊടിച്ച ശർക്കരയുമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. 1 കിലോ മത്തി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം പൊടിച്ച ശർക്കരയുമായി ഒന്നിനു മുകളിൽ ഒന്നായി പാത്രത്തിൽ തട്ടുകളായിട്ട് അടുക്കുക. ഏറ്റവും മുകളിൽ ശർക്കരയുടെ പാളി വരുന്നതാണ് നല്ലത്. വായു കടക്കാവുന്ന രീതിയിൽ പാത്രത്തിന്റെ പകുതി ഭാഗം മാത്രം നിറച്ച് 3 ആഴ്ച അടച്ച് സൂക്ഷിക്കുക. 3 ആഴ്ച കഴിയുമ്പോൾ മത്തിയും ശർക്കരയും നന്നായി അലിഞ്ഞു ചേർന്ന് കൊഴുത്ത ദ്രാവകമായിട്ട് മാറും. ഇത് അരിച്ചെടുത്ത് വായു കടക്കാത്ത പാത്രത്തിൽ 2 മാസം വരെ സൂക്ഷിക്കുകയും ചെയ്യാം. 2 മില്ലിലിറ്റർ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് 2 ഇല പ്രായം മുതൽ ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ശീതകാല പച്ചക്കറികൾ എങ്ങനെയൊക്കെ നടണം, എന്തൊക്കെ പരിപാലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി സെപ്റ്റംബർ മാസത്തിലെ നെൽകൃഷിയിലേക്ക് വരാം. മനോഹരമായ ഒരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നെൽകൃഷിയെക്കുറിച്ച് പറയാം. ഈ മുണ്ടകൻ നെൽകൃഷിക്ക് നിലമൊരുക്കൽ ഈ മാസം ആദ്യ വാരത്തോടെ തന്നെ പൂർത്തിയാക്കണം. ജലക്രമീകരണത്തിനായിട്ട് ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചാലുകൾ എടുക്കുകയും വേണം. നിലം ഉഴുതുന്നതിനോടൊപ്പം തന്നെ പച്ചിലവളവും ജൈവവളവും ചേർത്ത് പാടം നിരപ്പാക്കുകയും വേണം. ഒരു ഹെക്ടറിന് 250 മുതൽ 300 കിലോഗ്രാം വരെ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. നേർവളങ്ങൾ ഏക്കർ 1 എന്ന കണക്കിൽ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ്യ എന്നിവ ഇനങ്ങൾക്കനുസരിച്ച് അളന്ന് നൽകുകയും വേണം. ഫോസ്ഫറസ് വളങ്ങൾ പൂർണ്ണമായിട്ടും അടിവളമായിട്ടാണ് നൽകേണ്ടത്. നൈട്രജൻ, പൊട്ടാഷ്യ എന്നിവ ഞാറ് പരുവത്തിലും ചെനപ്പ് പൊട്ടുമ്പോഴും അടിക്കണ പരുവത്തിലുമായിട്ട് 3 തുല്യ അളവുകളിലായിട്ട് വിഭജിച്ച് നൽകേണ്ടതുണ്ട്. ഇനി ഞാറ് നടീലും ആദ്യ വളപ്രയോഗവും എപ്പോൾ വേണമെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാറ് നടീലിനെ കുറിച്ചും ആദ്യ വളപ്രയോഗത്തെ കുറിച്ചും പറയാം. രണ്ടാം ആഴ്ചയിൽ ആരോഗ്യമുള്ള ഞാറുകൾ മാത്രം തെരഞ്ഞെടുത്ത് നടീൽ ആരംഭിക്കാം. ചെറുതും മഞ്ഞ നിറമുള്ളതുമായ നെൽച്ചെടികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മധ്യമൂപ്പുള്ള ഇനങ്ങൾ 25 മുതൽ 30 ദിവസം പാകമാകുമ്പോൾ 20x15 cm അകലത്തിൽ നടാം. നടീൽ സമയത്ത് പാടത്ത് 2 മുതൽ 3 cm വെള്ളം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. നടീൽ കഴിഞ്ഞ് 14 മുതൽ 21 ദിവസത്തിനകം തന്നെ ആദ്യ വളപ്രയോഗം നടത്തണം. ഈ സമയം പാടത്ത് നിന്ന് വെള്ളം വാർത്ത് മണ്ണ് നനഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം വളമിടാനായിട്ട്. വളപ്രയോഗം നടത്തി 2 ദിവസത്തിന് ശേഷം പാടത്തേക്ക് വെള്ളം വീണ്ടും കയറ്റാം. വേര് പിടിക്കാത്ത സ്ഥലങ്ങളിൽ പുതിയ തൈകൾ നട്ടുകൊടുക്കണം. കോണോ വീഡർ ഉപയോഗിക്കുന്നത് കളകൾ നിയന്ത്രിക്കാനും വേരോട്ടം ശക്തമാക്കാനും സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നെല്ലിലെ കീടരോഗ നിയന്ത്രണത്തെ കുറിച്ച് പറയാം. ഈ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. മൂന്നാം ആഴ്ച മുതൽ തണ്ടുതുറപ്പൻ, ഇലചുരുട്ടിപ്പുഴു എന്നിവയുടെ ആക്രമണം ഉണ്ടാകാം. ഇലചുരുട്ടിക്കെതിരെ ഒരു ഏക്കറിന് 40,000 എന്ന അളവിൽ ട്രൈക്കോഗ്രമ മുട്ടക്കാടുകൾ പാടത്ത് വെക്കുന്നത് ഏറെ ഫലപ്രദമാണ്. ബാക്ടീരിയൽ ഇലകരിച്ചൽ കണ്ടുകഴിഞ്ഞാൽ സാന്തോമോണസ് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കി സ്ട്രെപ്റ്റോസൈക്ലിൻ, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്നിവ ലയിപ്പിച്ച് തളിക്കണം. ബ്ലാസ്റ്റ് രോഗത്തിന് കാർബൺ ഡാസിം 10 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി പ്രയോഗിക്കാം. കരനെൽകൃഷിയിൽ ചിതൽ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മെറ്റാറൈസിയം മിത്ര കുമ്മിൾ വെള്ളത്തിൽ കലർത്തി ഒഴിക്കാം. ആക്രമണം രൂക്ഷമാണെങ്കിൽ മാത്രം നിർദ്ദേശിക്കപ്പെട്ട അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കുക. അപ്പോൾ നെല്ലിന്റെ കാര്യങ്ങൾ തീർന്നു. ഈ സെപ്റ്റംബർ മാസത്തിൽ നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർന്നു. ഇനി തെങ്ങിന്റെ കാര്യങ്ങളിലേക്ക് വരാം. മനോഹരമായ പാട്ടിന് ശേഷം

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി തെങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. മഴയ്ക്ക് മുന്നോടിയായിട്ട് തെങ്ങിൻ തോപ്പുകളിൽ ഇടകിളച്ച് കൊടുക്കുകയും മഴക്കുഴികൾ എടുക്കുകയും വേണം. ഇത് തുലാവർഷക്കാലത്തെ മഴവെള്ളം പരമാവധി മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് സഹായിക്കും. രണ്ടാം വളപ്രയോഗത്തിനുള്ള സമയമാണ് സെപ്റ്റംബർ മാസം. വളപ്രയോഗത്തിന് രണ്ടാഴ്ച മുമ്പ് ഒരു അര കിലോ മുതൽ ഒരു കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് തടത്തിലിട്ട് കൊടുക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 1.5 മുതൽ 2 മീറ്റർ ചുറ്റളവിൽ വാരമെടുത്ത് ഇവ നൽകണം. ജൈവവളമായിട്ട് 25 മുതൽ 30 കിലോ കാലിവളമോ കമ്പോസ്റ്റോ നൽകാം. ഇതോടൊപ്പം 5 മുതൽ 10 കിലോ മണ്ണിര കമ്പോസ്റ്റും 100 ഗ്രാം ജീവാണു വളങ്ങളും നൽകുന്നത് തെങ്ങിന്റെ വളർച്ച കൂട്ടും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. സെപ്റ്റംബർ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തെങ്ങിലെ രാസവളപ്രയോഗവും രോഗനിയന്ത്രണവും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തെങ്ങില് സെപ്റ്റംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നാടൻ തെങ്ങുകൾക്ക് യൂറിയ 500 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 320 ഗ്രാം, പൊട്ടാഷ്യ 1200 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 500 ഗ്രാം എന്നിവ നൽകണം. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് യൂറിയ 650 ഗ്രാമും റോക്ക് ഫോസ്ഫേറ്റ് 400 ഗ്രാമും പൊട്ടാഷ്യം മഗ്നീഷ്യം സൾഫേറ്റും നൽകേണ്ടതുണ്ട്. കൂമ്പുചീയൽ രോഗത്തിനെതിരെ പ്രത്യേക ജാഗ്രത വേണം ഈ ഒരു സമയത്ത്. ചീഞ്ഞ ഭാഗം ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് പുരട്ടണം. മാംഗോ സെബ്ബ ചാക്കുകളിൽ നിറച്ച് നമ്പോലയ്ക്ക് അടുത്ത് വയ്ക്കുന്നത് രോഗം തടയും. ചെമ്പൻ ജെല്ലിയുടെ ആക്രമണത്തിന് മെറ്റാറൈസിയം ലായനി ഒഴിച്ചു കൊടുക്കുക. കൊമ്പൻ ജെല്ലിക്കെതിരെ ഫെറമോൺ കെണികൾ സ്ഥാപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശീതകാല പച്ചക്കറികളുടെ ഒരുക്കങ്ങളും നെല്ല് തെങ്ങ് വിളകളുടെ സെപ്റ്റംബർ മാസത്തിലെ പ്രധാന പരിചരണങ്ങളുമാണ് നമ്മൾ അറിഞ്ഞത്. ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ കൃഷി പരിപാലനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുക്കളത്തോട്ടം സജ്ജമാക്കുന്നതിനെക്കുറിച്ചും മറ്റ് തോട്ടവിളകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ടുകയും

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം നോക്കിയേ 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരയാണ്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെക്കാനുള്ള സമയമാണല്ലേ നമുക്ക്, 12 മണി മുതൽ 2 മണി വരെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള ആളുകൾ

വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ചിലപ്പോൾ ആരുടെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ ഡേ എന്നുണ്ടായിരിക്കാം അല്ലെ, ചിലപ്പോൾ ഒരു വെഡിങ് ഡേ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ആയിരിക്കാം, അങ്ങനെ പല പല വിശേഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പാട്ട് പെട്ടെന്ന് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം 8281500 എന്ന നമ്പറിലേക്ക്, 8281500 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വേഗം വേഗം പാട്ട് ചോദിച്ചാലാണ് വേഗം വേഗം എനിക്ക് പ്ലേ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിശേഷ ദിവസമൊന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഇനി അതുമല്ല, വിളിക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. സെയിം നമ്പർ തന്നെയാണ് 8281500900. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങളുടെ പേര്, ഏതാണ് പാട്ട്, ഇനിയിപ്പോൾ ആ മൂവി ഏതാണെന്നും കൂടെ സ്പെസിഫൈ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്ന് വരും. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ, പാട്ടുകൾ മാറിപ്പോകാതിരിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതാണ് പാട്ട്, ഏതാണ് സിനിമ എന്നുള്ളത് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും ദേ ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയമാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഏത് പ്ലേ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനെ കുറച്ച് തമിഴ് സിനിമകളിലേക്ക് കൂടി പോകാനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറെ നാളെ വിനയ് താണ്ടി വരുവായ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കേട്ടു. അപ്പോൾ എനിക്ക് റാണ്ടമായിട്ട് പെട്ടെന്ന് കേൾക്കാൻ തോന്നിയ പാട്ടാണ് ഹുസാന എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്, ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ആൻഡ് ആ പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് RJ ഹീരയാണ് ഓൺ അഹല്യ FM 90.4. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 6 മിനിറ്റും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ മണിക്കൂറിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. 2 മണിക്കൂറാണ് നമുക്കുള്ളത്. ഇൻസ്റ്റന്റ് പാട്ടാണ്, അഹല്യ FM 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അപ്പോൾ പാട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സോ ആദ്യത്തെ മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ ആരാണ് അയച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ രണ്ട് നിഷമാരെനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ നിഷയ്ക്ക് എന്തായാലും പാട്ട് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹായ്, ഞാൻ പാലക്കാട് നിന്ന് നിഷയാണ്. എനിക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന മൂവിയിലെ വട്ടയില പന്തലിട്ട് എന്ന സോങ് വേണം എന്നാണ് നിഷ ചോദിച്ചിട്ടുള്ളത്. വേറൊരു നിഷയും കൂടെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് നോക്കാം. എന്തായാലും അടുത്ത മെസ്സേജ് ആരാ നോക്കട്ടെ. ഹായ് അഹല്യ, ഞാൻ പാലക്കാട്ട് നിന്ന് സുമിയാണ്. എനിക്ക് തമിഴ് ഉനക്കാകെ എല്ലാം ഉനക്കാകെ എന്ന മൂവിയിലെ തുളി തുളി കൊതിക്കിത് നെഞ്ചം എന്ന സോങ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ എന്തായാലും ഇതേ ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഒരു തമിഴ് പാട്ടും അതുപോലെ തന്നെ ഒരു മലയാളം പാട്ടും. അപ്പൊ നിഷയും അതുപോലെ തന്നെ സുമിയാണ് നമ്മുടെ അടുത്ത് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഇതേ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കൃത്യമായിട്ട് ഏതാണ് പാട്ട് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി. പാട്ട് ഞാൻ എന്തായാലും വെച്ചതിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഹല്യ എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിത് അടുത്ത മെസ്സേജസ് ഒക്കെ നമുക്ക് വായിക്കാം. വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. വൺ ബൈ വൺ ആയിട്ട് ഞാനിങ്ങനെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നതാണ്, ഹായ് അഹല്യ എഫ് എം, പ്ലീസ് പ്ലേ ദ സോങ് സോങ് ഒരു രാത്രി കൂടി ഫ്രം ദ മൂവി സമ്മർ ഇൻ ബെത്ലഹേം, റിക്വസ്റ്റ് ഫ്രം ധനേഷ് പാലക്ക ടു ഓൾ ദ പീപ്പിൾ ഹു ലിസൺസ് ടു അഹല്യ എഫ് എം. തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ധനേഷ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു റൊമാൻറ്റിക് ട്രാക്ക് അല്ലേ. എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്തൊരു പാട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ സമ്മർ ഇൻ ബെത്ലഹേമിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് ചോദിച്ചതിന് ഞാൻ അങ്ങോട്ട് താങ്ക് യു പറയുകയാണ് ആക്ച്വലി. ആൻഡ് അടുത്ത പാട്ട് ഏതാണ് എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു കൺഫ്യൂഷൻ, ഏത് പാട്ട് വെച്ചു കൊടുക്കും എന്നുള്ളത്. എന്തായാലും പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിരീഷാണ്. ഗിരീഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗിരീഷ് ചോദിച്ചിട്ടുള്ള പാട്ട് ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമസ്കാരം, കടിഞ്ഞൂൽ കല്യാണം എന്ന സിനിമയിലെ മനസ്സിൽ നിന്ന് മനസ്സിലേക്കൊരു മൗന സഞ്ചാരം എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പാട്ട് കേൾപ്പിക്കുമോ ഗിരീഷ് എരമല്ലൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ പാട്ട് കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒന്നും കൂടെ പറയാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. സോ അവിടേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. സോ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ആ മെസ്സേജസ് ഒക്കെ നോക്കി പാട്ട് പ്ലേ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് കേട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൻഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും മലേഷ്യയും കൃഷിയിലും അനുബന്ധ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും പരസ്പര താൽപര്യ വിഷയങ്ങളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. മലേഷ്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ സ്ഥാപന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനും മലേഷ്യൻ മന്ത്രി മാർക്കോസ് ഡാക്രോസ് താൽപര്യം പ്രകടിപ്പിച്ചതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ശാസ്ത്രജ്ഞരുടെയും വിദഗ്ധരുടെയും കൈമാറ്റം, മാനവ വിഭവശേഷി വികസനം, കാർഷിക ഗവേഷണ നവീകരണ ശേഷി വികാസം എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത അറിയിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഞായറാഴ്ച ന്യൂഡൽഹിയിൽ ചേരുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ബഹുധ്രുവ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ബ്രിക്സിന്റെ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുമെന്ന് യു എൻ വക്താവ് സ്റ്റൈഫാൻ ഡുജാറിക് പറഞ്ഞു. ലോകത്തെ സാമ്പത്തിക ജനസംഖ്യ ഭൌമരാഷ്ട്രീയ സ്ഥിതിഗതികൾ 1945-ലേതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഈ യാഥാർത്ഥ്യത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഗുട്ടറസ് പ്രതീക്ഷിക്കുന്നതായും യു എൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായ നിർമ്മാണം എന്ന പ്രമേയത്തിൽ ചേരുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ. ഫെബ്രുവരിയിലെ ഇന്ത്യ എഐ ഉച്ചകോടിക്ക് ശേഷം ഗുട്ടറസിന്റെ അഞ്ചാമത്തെയും ഈ വർഷത്തെ രണ്ടാമത്തെയും സന്ദർശനമാണിത്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസരം സൃഷ്ടിക്കാനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നതെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിൽ 30 കോടി സ്ത്രീകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളുണ്ടെന്നും സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെട്ടതാണ് അവരുടെ പ്രശ്നങ്ങളെന്നും 15 കോടി രൂപയുടെ കുടിശ്ശിക പൂർണ്ണമായി നൽകിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും ഉടൻ യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടത്തുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പുതിയ ഉണർവിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുന്നതിന് പ്രധാന വേദിയാവും ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേരാണ് യോഗത്തിൽ പങ്കെടുക്കുക. സമാപന ദിവസമായ 15-ന് ഫ്രീഡം സ്ക്വയറിലെ ബഹുജന റാലിയിൽ 100,000 പേർ പങ്കെടുക്കുമെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സിഎംആർഎല്ലും ഭാര്യ വീണയും തമ്മിൽ നിയമപരമായ പണമിടപാടാണെന്ന് പി എം മുഹമ്മദ് റിയാസ് എംഎൽഎ പറഞ്ഞു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി വ്യക്തിപരമായി ഇഡി ദ്രോഹിക്കുകയാണെന്നും അന്വേഷണത്തിനിടയിൽ വാർത്തകൾ പുറത്തുവിടുന്നത് ശരിയായ രീതിയല്ലെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഐഎംഎ സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോ പി എൻ സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം സംവരണ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 6-ന് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം ഈ മാസം 16-ന്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. കോഴിക്കോട് കോർപ്പറേഷൻ കുറ്റിച്ചിറ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF LDF സ്ഥാനാർത്ഥികൾ പത്രികകൾ നൽകി. മുസ്ലീം ലീഗിലെ ഫർസീന കുറ്റിച്ചിറയാണ് UDF സ്ഥാനാർത്ഥി. INL TT ജംഷീനെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. കൌൺസിലർ ഫാത്തിമ തഹലിയ MLA തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിലെ BJP സ്ഥാനാർത്ഥി കെ ജീജ അല്പസമയത്തിനകം കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിന് വരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കും. ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നതിന് അവസാന തീയതി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ച ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനമായി. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ജില്ലയിൽ പലയിടങ്ങളിലായി ഏക്കർ കണക്കിന് കൃഷിയാണ് ഉണക്ക് ഭീഷണി നേരിടുന്നത്. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുകയും തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഫോറൻസിക് നടപടികൾക്കായി 54 വിദഗ്ധരെ വിന്യസിക്കുകയും ചെയ്തു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിൽ എത്തിയതായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ചെളിയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ പ്രത്യേക വസ്ത്രങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ, ശ്വസന സഹായികൾ, താൽക്കാലിക നടപ്പാതകൾ, പോർട്ടബിൾ ജനറേറ്ററുകൾ, ലൈറ്റിംഗ് ടവറുകൾ, വെള്ളം നീക്കം ചെയ്യുന്ന പമ്പുകൾ തുടങ്ങിയ പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങളും ഇന്ത്യ നൽകി. ദുരന്തത്തിന് ഇരയായവരെ തിരിച്ചറിയാൻ DNA കിറ്റുകൾ, പ്രൊഫൈലിംഗ് ഉപകരണങ്ങൾ എന്നിവയും ഇന്ത്യ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാൾ സൈന്യവുമായി സഹകരിച്ച് ചിലിമെ, ലാങ്ടാങ് എന്നിവിടങ്ങളിൽ സംയുക്ത രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദുർഘടമായ ഭൂപ്രദേശം, പ്രവേശന പരിമിതികൾ, ടണലിലെ ചെങ്കുത്തായ ചരിവ് തുടങ്ങിയവ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എക്സ്കവേറ്ററുകൾ പോലെ ഭാരമേറിയ യന്ത്രങ്ങൾ ടണൽ കവാടത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘം താൽക്കാലിക പാത നിർമ്മിച്ചു വരികയാണ്. പാതയുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. BJP സംസ്ഥാന സമിതി അംഗമായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഭോപ്പാലിൽ അന്തരിച്ച ഇന്ത്യൻ ആർമി ASC ബറ്റാലിയൻ നോൺ കമ്മീഷൻ ഓഫീസർ മിഥുരാജിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മുക്കം കാരമൂല ജുമാ മസ്ജിദിൽ ഖബറടക്കി. തിരുവമ്പാടി MLA CK കാസിം ഉൾപ്പെടെ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. 2 സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ദ്വിദിന സന്ദർശനത്തിന് ശ്രീലങ്കയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിൽ ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരങ്ങളായ അരവിന്ദ ഡിസിൽവ, സനത് ജയസൂര്യ, ചാമിൻ ദവാസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരവ് പിടിച്ചുപറ്റിയവരാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിറ്റ്നസ് നിഷേധിച്ചതിന്റെ വിഷമത്തിൽ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തതിൽ മോട്ടോർ വാഹന വകുപ്പിന് വീഴ്ചയെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിലേക്ക് വീഴ്ചകൊണ്ട് മാത്രമല്ല സംഭവമെന്നും ഗതാഗത മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതിനൊപ്പം ഈരയിൽ കടവ് മണിപ്പുഴ ബൈപ്പാസ് ചിങ്ങവനം വരെ നീട്ടുന്നതിന് നടപടികളും കഞ്ഞിക്കുഴി ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ മേൽപ്പാല നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയും മലേഷ്യയും കൃഷിയിലും അനുബന്ധ മേഖലകളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery.
3: Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, അങ്ങനെ സമയം ദേ 12 കഴിഞ്ഞ് 41 ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരികയാണ് അല്ലെ. അപ്പൊ എന്തായാലും ദേ കുറെ പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്, കുറെ പേരുടെ കോൾസ് ഒക്കെ ദേ വന്നിട്ടുണ്ട്. ആൻഡ് പലർക്കും എനിക്ക് തോന്നുന്നു പാട്ടുകൾ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഒന്നും രണ്ടും പാട്ടൊക്കെ അയക്കുന്നുണ്ട്, പക്ഷെ ഒരു പാട്ടേ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമുക്ക് അവസരങ്ങൾ കൊടുക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് സിനിമയിലാണെന്നുള്ളത് കൃത്യമായിട്ട് വിളിച്ചു പറയണം. വിളിച്ചു പറയേണ്ട നമ്പർ 8281509. വാട്സപ്പും ചെയ്യാം, അല്ലെങ്കിൽ അഹലി FM 90.4 എന്ന പേജിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജസ് അയക്കാം. എന്തായാലും ദേ വാട്സപ്പിൽ വന്നിട്ടുള്ള അടുത്ത രണ്ട് റിക്വസ്റ്റുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, അക്ഷരത്തെറ്റ് എന്ന സിനിമയിലെ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്ന പാട്ട് വെച്ച് തരുമോന്ന് നിഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് നിഷമാരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും നിഷയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയം കൊണ്ടെഴുതുന്ന എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹായ് ഹീര, മൂവി സ്പീഡ് ആണ് സോങ്, കൊക്കോ കൊക്കോഴി സോങ് ബൈ ശാന്തി സുമേഷാണ് എലപ്പുള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശാന്തി സുമേഷിന് വേണ്ടിയിട്ടും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജസ് അയക്കാം, നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. കറക്റ്റായിട്ട് വെച്ചു തരുന്നത് ആർ ജി ഹീര ആണ് അഹല്യ FM 90.4. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേ നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഹെല്ലോ, ഇതാരാണ്? പേര് പറയൂ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: മുഹമ്മദ്, വടക്കേ വാവനൂരാണ്.
1: ഓക്കെ മുഹമ്മദ് ഏട്ടാ, ഓക്കെ ആണോ? സുഖാണോ?
2: ആ സുഖാണ്, നല്ല ചൂടാണ്.
1: ആണോ?
2: അതാണ് പ്രധാനപ്പെട്ട വിശേഷം.
1: ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നേ?
2: എനിക്കിന്ന് മറ്റേ ഇത് മഞ്ഞുകാലം എന്ന സിനിമയില്
1: പറഞ്ഞോ.
2: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സ്വപ്നക്കോട് റേഡിയോ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളായ തെന്നിലാപുരം മനോജി വിനീത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു കേട്ടോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ വെഡിങ് ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ദേ നമ്മളെ പി വി മുഹമ്മദേട്ടനാണ് വിളിച്ചിട്ടുള്ളത്. മുഹമ്മദേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് മഞ്ഞച്ചരടിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. കെ എസ് ചിത്ര ആൻഡ് കെ ജെ യേശുദാസ് രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ മെസ്സേജ് എന്ന് പറയുന്നത് ആനന്ദാണ്. ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചു കൊടുക്കണം, അംശം സോങ് ആണ് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ പാട്ടുകൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് കേൾക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെന്റ് ആണിതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം വേഗം വിളിക്കണം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ് സിനിമ എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വെച്ചുതരാം. ചിലർ പാട്ടൊക്കെ മാറി പോകുന്നുണ്ട് ചില സമയത്ത് പറയുമ്പോൾ, എനിക്കപ്പോൾ മൂവിംഗ് കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി അല്ലേ. ചിലപ്പോൾ ഒരേ പേരുള്ള പല പല പാട്ടുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വരും. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് മൂവിംഗ് കൂടെ മെൻഷൻ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ആൻഡ് വെരി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഇട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ബീച്ചും പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹിരാണ്. അപ്പോൾ ഒറ്റ മണിക്കൂറാണ് നമുക്കിനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനായിട്ട്. സോ നമ്മുടെ കൂടെ ദേ ഇപ്പോൾ ഒരു കോളർ ജോയിൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതാരാണ്, പേര് പറയൂ.
1: പ്രദീപ്.
0: പ്രദീപ്, എവിടെ നിന്നാ വിളിക്കണേ?
1: പാലക്കാട് സുന്ദരൻ കോളേജിൽ.
0: ഭയങ്കര ബഹളാണല്ലോ അവിടെ. ആ, വണ്ടിയിൽ പോവാണല്ലേ. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഡെസ്പാസിറ്റോ. ജസ്റ്റിൻ ബീബർ ഫാൻസ് ആണോ അപ്പൊ നിങ്ങളൊക്കെ? ജസ്റ്റിൻ ബീബറിന്റെ ഫാൻസ് ആണോ? ആ, പിന്നല്ല. പിന്നെ ആർക്കാണ് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ഈ പാട്ട് ആർക്കും അല്ല, ഞാൻ എനിക്ക് തന്നെ.
0: ആ, പ്രദീപ് പ്രദീപിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? ശരി, ഓക്കെ, എന്തായാലും പാട്ട് വെച്ചുതരാട്ടോ. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും പ്രദീപ് ആണ് നമ്മൾ വിളിച്ചത്. ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യേണ്ട, ഞാൻ എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല കാര്യമല്ലേ. അപ്പൊ പാട്ട് വെച്ച് നമുക്ക് കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ മെസ്സേജ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് രതീഷ് മണി, ഞാൻ കൊടുവായൂരിൽ നിന്നാണ്. ഇന്ന് എന്റെ തേർഡ് വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് രജനീകാന്തിന്റെ വീര എന്ന സിനിമയിൽ നിന്നും ഒരു പാട്ട് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഹലി എഫ് എം 90.4 എന്ന പേജിൽ നമുക്ക് മെസ്സേജസ് വരാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും അയക്കാട്ടോ. അപ്പൊ എന്തായാലും ഒരു റൊമാൻറ്റിക് പാട്ട് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ, രജനീകാന്തും മീനയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇളയരാജ മ്യൂസിക്കിലുള്ള വീര എന്ന് പറഞ്ഞ സിനിമയിലെ മലൈ കോവിൽ വാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേട്ടിട്ട് തിരിച്ചു വരും. ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജസ് അയക്കാം, വിളിക്കാം, അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. സോ വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ റിക്വസ്റ്റ് അയച്ചോളൂ, ഡെഡിക്കേഷൻസ് പറഞ്ഞോളൂ. കൃത്യമായിട്ട് സിനിമയും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടുകൾ വെച്ച് തരാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ അഹലി എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിലും മെസ്സേജസ്. ഓക്കെ, നമുക്ക് വാട്സപ്പിലെ കുറച്ച് മെസ്സേജസും കൂടെ ഒന്ന് നോക്കാം. അഹല്യ ഒരു ലതാ ഗാനം തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെന്താ തരാലോ, മിലോന തും ഹോ തും ഖബ്രായി ചിത്രം ഹീ റാഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ട് ചോദിച്ചിട്ടുള്ളത് ശ്രീധരൻ അവണൂർ എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വാട്സപ്പ് മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാട്ടുമല്ലി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, എനിക്കൊരു സോങ് വെച്ച് തരുമോ? ഐ എം സരിത മോഹൻ, കാട്ടുമല്ലി സോങ് താങ്ക് യു എന്ന് ഓൾറെഡി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും സരിതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാട്ടുമല്ലി എന്ന് പറഞ്ഞ പാട്ടും വെച്ച് കൊടുക്കാൻ പോകണം. അങ്ങനെ ഒരു ഹിന്ദി പാട്ടും ഒരു തമിഴ് പാട്ടുമാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം. പാട്ടുകൾ ചോദിക്കുന്ന നമ്പർ 8 1 5 0 9 0 എന്നുള്ളതാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. ഇനി അതും അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ അഹലി എഫ് എം ഇൻസ്റ്റന്റ് പാട്ട്. ദിസ് ഇസ് ആർ ജി ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് 25 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീരയാണ്. അപ്പൊ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് മെസ്സേജ് റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ഹായ് അഹല്യ, ഞാൻ നിസ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? എന്റെ ഫ്രണ്ടായ ഫറൂഖിന് വേണ്ടിയാണ്. ആള് ബസ് ഡ്രൈവറാണ്. ആൾക്ക് വേണ്ടി വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് യു, ഈ പാട്ട് വെച്ച് തരണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ പാട്ട് വെച്ചു കൊടുക്കും കേട്ടോ. എന്തായാലും നിസ ഫറൂഖിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് യു, നിലാവുള്ള രാത്രിയിൽ ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആ പാട്ടിന്റെ കുറെ കോമഡിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പാട്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. എന്തായാലും ഈ പാട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും. എന്റെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. അതൊരു തമിഴ് പാട്ടിന്റെ റിക്വസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹായ് അഹല്യ, ഞാൻ അശ്വിൻ. എനിക്ക് അതകപ്പെട്ടത് മഗാജനങ്ങളെ എന്ന ഒരു തമിഴ് മൂവിയിലെ ഏനടി നീ എന്നെ ഇപ്പടി എന്ന സോങ് വെച്ച് തരുമോ? മൂവി അങ്ങനെ വലിയ ഹിറ്റൊന്നുമല്ല, പക്ഷേ ഇതിലെ ഈ സോങ് കിടിലൻ റൊമാൻറ്റിക് സോങ് ആണെന്നാണ് അശ്വിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അശ്വിൻ, ഈ പാട്ടും ഞാൻ എന്തായാലും വെച്ചു കൊടുക്കും. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട് ആക്ച്വലി, പക്ഷേ സിനിമ കണ്ടിട്ടില്ല. ശരിയാണ്. അപ്പോൾ സിനിമ ഹിറ്റായില്ലെങ്കിലും പാട്ടുകൾ ഹിറ്റാകും എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു പാട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡി മാൻഡ് മ്യൂസിക്കിൽ വന്നിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണാഹലി FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നോളൂ. അപ്പോ സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീരയാണ്. അപ്പോൾ ഏതാണ് അടുത്ത പാട്ട് പ്ലേ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വാട്സപ്പിലുള്ളത് തന്നെ നോക്കുകയാണ് കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് രമേഷാണ്. ഹായ് അഹലി FM, രമേഷ്, വിജയലക്ഷ്മി ജ്വല്ലറി, റെയിൽവേ കോളനി, രംഗീല മൂവി, യാരോ സുൻലോ സരാ സോങ് വെച്ച് തരുമോന്നുള്ളത്. ആ, നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു. ജെയിംസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് സ്വർഗം താണിറങ്ങി വന്നതോ എന്ന് പറയുന്ന നമ്മുടെ പ്രീം നസീർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ നല്ലൊരു പാട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് നേരമില്ല, അപ്പൊ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പോയി. അപ്പൊ ഈ പാട്ട് സ്പെഷ്യലായിട്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അഹലി FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് വരാൻ പോകുന്നത്. ഈ രണ്ട് പാട്ടുകൾ, ഒരു മലയാളം ആൻഡ് ഒരു ഹിന്ദി പാട്ടാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലോട്ടുകളൊക്കെ ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഒരു 2-3 റിക്വസ്റ്റും കൂടെ എനിക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരുന്നത് RJ ഹീരയാണോ അഹലി FM 90.4. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തീർന്നുകൊണ്ടിരിക്കല്ല, തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു, കാരണം നമ്മുടെ എല്ലാ സ്ലോട്ടുകളും ഫില്ലായിരിക്കുകയാണ്. സമയം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ദേ ഇൻസ്റ്റന്റ് പാട്ടാണ്. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 ആർജി ഹീരയായിരുന്നു. എന്തൊരു പെട്ടെന്നാണ് നമ്മുടെ 2 മണിക്കൂർ തീർന്നു പോയത് അല്ലേ. അപ്പം എന്തായാലും എന്തേ കുറച്ച് റിക്വസ്റ്റുകൾ, 1-2 റിക്വസ്റ്റുകളും കൂടെ ഞാൻ എടുക്കാൻ പോവാണ്. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റുകൾ ബാക്കിയുണ്ട്. പക്ഷേ ഡോണ്ട് വറി, നമുക്ക് നാളെയും സമയമുണ്ടല്ലോ. നമ്മൾ ഇന്ന് വെച്ച് തരാത്ത പാട്ടുകളൊക്കെ നമ്മൾ നാളെ വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും വാക്ക് ദേ ഞാൻ തന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത പാട്ട് ആർക്കാണ് വെച്ച് കൊടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പൊട്ടുവൈത്ത വട്ടനില എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സുലൈമാനാണ് സുലൈമാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒരു തമിഴ് പാട്ടാണ്, പഴയ പാട്ടാണ്, അപ്പോൾ ഒന്ന് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുരളി, പണ്ടത്തെ നടൻ മുരളിയൊക്കെ അഭിനയിച്ചിട്ടുള്ള, അപ്പോൾ എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത പാട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ് ഹീര, ജയകൃത്യൻ മൂവി ഹംടി ശർമ്മക്ക് ദുലനിയ സോങ് സംജാവ വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരും. എന്തായാലും ഇതൊരു ഹിന്ദി സോങ് ആണ് അടുത്തത് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അക്ഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അക്ഷയ ചോദിച്ചിട്ടുള്ള പാട്ട് ഹൃദയം മൂവിയിലെ നഗുമോ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ ഈ 3 പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റുകൾ പെൻഡിംഗ് ആണ്. പക്ഷേ നമ്മൾ വരും ദിവസങ്ങളിൽ അതെല്ലാം സെറ്റാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ഒരു ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ്. 2 മണി മുതൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈലാസ് മേനോൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ജേണി ആയിരിക്കും നമ്മൾ ആ ഒരു ഷോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. വേഗം പാട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ മെസ്സേജസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് ബൈ ബൈ ഫ്രം ആർ ജി ഹീര. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ബൈ ബൈ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ചില സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ ആ കാത്തിരിപ്പിന് ഒടുവിൽ കിട്ടുന്ന വിജയം അതത്രത്തോളം തന്നെ മനോഹരമായിരിക്കും. 16 വയസ്സിലാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ സ്വന്തമായി ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്യുന്നത്. എന്നാൽ അവിടെ നിന്ന് വളരെ പതുക്കെ തുടങ്ങിയ ആ ഒരു യാത്ര ഒരുപാട് നാളെടുത്തിട്ട് തന്നെയാണ് സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിയത്. വർഷങ്ങളോളം നീണ്ട ആ കാത്തിരിപ്പിനിടയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ടും പരസ്യചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയൊക്കെ അദ്ദേഹം സംഗീത ലോകം കൂടുതൽ വിപുലീകരിച്ചു എന്ന് വേണം പറയാൻ. പിന്നീടാണ് തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്ന ഗാനമെത്തുന്നത്. ആ ഒരൊറ്റ പാട്ടിലൂടെ കൈലാസ് മേനോൻ എന്ന പേര് മലയാളികളുടെ സംഗീത സംഭാഷണങ്ങളിൽ എത്തി എന്നുള്ളതാണ്. ആ കാത്തിരിപ്പിന്റെയും സംഗീതത്തിന്റെയും ഹിറ്റ് ഗാനങ്ങളുടെ ഒക്കെ പിറകിലുള്ള കഥകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഏതൊരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ചിത്രചേച്ചി ഒരു ഫേവറേറ്റ് സിംഗർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൈലാസ് മേനോനും ആഗ്രഹമുണ്ടായിരുന്നു ചിത്രചേച്ചിയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ കൊത്ത് എന്ന സിനിമയിലൂടെ അത് സംഭവിക്കുകയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഒരു പാട്ടിന് വേണ്ടി പാടിപ്പിക്കണം എന്ന് കൈലാസ് മേനോൻ വിചാരിച്ച സമയത്ത് ചിത്രചേച്ചിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കൊത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത് സംഭവിച്ചത്. കൈലാസ് മേനോൻ കമ്പോസ് ചെയ്ത് BK ഹരിനാരായണൻ വരികൾ എഴുതി ചിത്രചേച്ചിയും ഹരിശങ്കറും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കടലാടും എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് RJ ഹീറോ.

ജീവാംശമായി എന്ന ഒറ്റ ഗാനം, അത് തന്നെയാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചില പാട്ടുകൾ കൊണ്ട് മറ്റ് പല പാട്ടുകൾ സംഭവിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പാട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് അഹല്യ എഫ് എം 90.4 നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. ജീവാംശമായി എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് വീഡിയോ യൂട്യൂബിൽ റിലീസ് ചെയ്തത് കണ്ടിട്ടാണ് ഡിയർ വാപ്പിയുടെ പ്രൊഡ്യൂസേഴ്സ്, യു എസിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അവര് ഈ ഒരു വീഡിയോ കാണുകയും അങ്ങനെയാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ പേര് ഡിയർ വാപ്പി എന്ന സിനിമയിലേക്ക് എത്തുന്നത്. ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ ആ കുഞ്ഞു സിനിമയിൽ പാട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്പെസിഫിക് ആയിരുന്നു ഏത് സംഗീത സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ വളരെയധികം ഫ്രീഡം നൽകി വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിയർ വാപ്പിയിലെ എല്ലാ പാട്ടുകളും. സോ ഇന്ന് നമ്മൾ മനു മഞ്ജിത്ത് വരികളെഴുതി മിഥുൻ വിദാസും ആൽമരം ബാൻഡും കൂടെ പാടിയിട്ടുള്ള ഡിയർ വാപ്പി സിനിമയിലെ ഒരു കല്യാണ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കൈലാസ് മേനോന്റെ കണ്ടുവരുന്ന ഒരു റൊമാൻറ്റിക് ടച്ചിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുള്ള ഒരു പാട്ട് എന്നാണ് എനിക്ക് ഈ പാട്ടിനെ പറ്റി പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളും കേട്ടു നോക്കൂ, ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ, കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീരോ.

സംഗീതം പല രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. ചിലപ്പോൾ അതൊരു ഒരു സിംഗർ ആകണം എന്നുള്ളൊരു മോഹമാവാം, ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും സംഗീതം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കൈലാസിന് ആദ്യം ആഗ്രഹം ഒരു നല്ലൊരു പാട്ടുകാരനാകണം എന്നുള്ളതായിരുന്നു. എന്നാൽ കമ്പോസ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. കമ്പോസ് ചെയ്ത പാട്ടുകൾ മറ്റുള്ളവർ പാടുമ്പോൾ ആ പാട്ട് കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് എന്റെ പരിപാടി പാട്ട് പാടലല്ല, എന്റെ പരിപാടി സംഗീത സംവിധാനമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ സ്കൂളില് പാട്ട് പാടുന്നു, ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ ഇരുന്ന ആള് 10-ാം ക്ലാസ്സിൽ അങ്ങനെ ആദ്യത്തെ ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്യുന്നു. അങ്ങനെയാണ് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഒരു നല്ല സംഗീത സംവിധായകനാകാൻ എനിക്ക് സാധിക്കും, ഇത് തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ, ഇത് തന്നെയാണ് എൻ്റെ ലൈഫ്. അങ്ങനെ ഒരു സിംഗറിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടറായ ഒരു കഥയാണ് കൈലാസ് മേനോൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ അന്നെടുത്ത ആ തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മലയാളികൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം പാട്ടുകൾ ഓരോന്നും അത്രമേൽ മനോഹരം തന്നെയാണ്. സോ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്, ജാനകി ജാനേ എന്ന സിനിമയിലെ വളരെ വളരെ സട്ടിലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നാണ് എനിക്ക് ജാനകി ജാനേ തോന്നിയിട്ടുള്ളത്. അതിലെ തന്നെ ഒരു ഒരു ഒരു ഫോക്ക് സ്റ്റൈലിലുള്ളൊരു പാട്ട്, എനിക്ക് തോന്നുന്നു കൈലാസിൻ്റെ ഒരു യൂഷ്വൽ ഒരു സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. മധുവന്തി നാരായണൻ പാടിയിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇത് കൈലാസ് മേനോനാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ചെറിയൊരു വിഷമമുള്ള കാര്യം. എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശൂന്യതയിൽ നിന്നാണ് പലപ്പോഴും പല ഈണങ്ങളും സംഭവിക്കുന്നത്. ചില ട്യൂണുകൾ ഒരൊറ്റ നിമിഷത്തിൽ സംഭവിച്ചതായിരിക്കും, പക്ഷെ ഓരോ ക്രിയേഷനെയും ഒരു റൈറ്റ് ഡിസിഷനായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ്. അഹല്യ FM 90.4 നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നൊരു വലിയ ലോകത്ത് നിന്നാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ വരുന്നത്. പിന്നീടാണ് ഔസേപ് അച്ഛന്റെയും ഗോപി സുന്ദറിന്റെയും ഒക്കെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഒരു കരിയർ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. കാരണം എപ്പോഴും മ്യൂസിക് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയറാണ്, നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു നല്ല പാട്ടുണ്ടാവാൻ, ഒരു നല്ല സിനിമ ഉണ്ടാകാൻ, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാനൊക്കെ സമയമെടുക്കും എന്ന റിയലൈസേഷൻ ഉണ്ടാവുകയും തന്റെ റൈറ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും എല്ലാ റിജക്ഷൻസിനെയും പോകെ പോകെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യാനും പഠിച്ച ഒരു സംഗീത സംവിധായകനാണ് കൈലാസ് മേനോൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് വർത്ത് ആയിരുന്നു എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം പിന്നീട് സംഭവിച്ചിട്ടുള്ള എല്ലാ ഗാനങ്ങളും അതിനുള്ള തെളിവാണ്. സോ ഇന്ന് നമ്മളൊരു ഡിഫറൻറ്റ് സോങ് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്, ഒരു കുരുവി സോങ്. മനു മഞ്ജിത്ത് വരികളെഴുതി വൈഷ്ണവ് ഗിരീഷ് പാടിയിട്ടുള്ള ഈ പാട്ട് എനിക്കും കുറച്ച് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ജലധാര പമ്പ് സെറ്റ് എന്ന സിനിമയിൽ വൈഷ്ണവ് ഗിരീഷ് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് പാട്ടുകളുടെ ഒരു രാജാവായിട്ടാണ് പലപ്പോഴും പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഫീൽ ചെയ്യാനും കുറച്ചും കൂടെ നന്നായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടായിരുന്നു വാഷി എന്ന സിനിമയിലെ യാതൊന്നും പറയാതെ. ഈ ഒരു സിനിമയുടെ ഒരു സിംഗിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു, ഒരു ന്യൂ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ ഫീമെയിൽ വോയിസൊക്കെ ഹൈ പിച്ചിലും മെയിൽ വോയിസൊക്കെ ലോ പിച്ചിലുമാണ് സാധാരണ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാധാരണ പാട്ടുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ഈ പാട്ടിൻ്റെ അപ്രോച്ച് നേരെ തിരിച്ചായിരുന്നു. ഫീമെയിൽ ഒരു ലോവർ ഒക്ടേവിലും മെയിൽ ഒരു ഹയർ ഒക്ടേവിലും പാടുന്ന രീതിയിലാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് വരികൾ വളരെ സോൾഫുൾ ആയിട്ടുള്ള വരികളാണ്. ആൻഡ് വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. സോ വാഷി എന്ന സിനിമയിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ ഒരു പാട്ട് ആ സിനിമയുടെ മൊത്തം സോളും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഈ പാട്ട് ആൻഡ് ഈ ലോവർ നോട്ട് പാടാൻ സിതാര കൃഷ്ണകുമാർ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ പാട്ടിനോട് മുഴുവൻ ജസ്റ്റിഫൈ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട് കൂടിയാണ് യാതൊന്നും പറയാതെ. സോ കൈലാസ് മേനോന്റെ മറ്റൊരു മാജിക് തന്നെയാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിനായക് ശശികുമാർ വരികളെഴുതി, സിതാരയും അഭിജിത്ത് അനിൽകുമാറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി വാഷി. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

നല്ല ഫ്രീഡം കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് കൈലാസ് മേനോൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത സംവിധായകന് രണ്ട് മോഡുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒന്ന്, എന്താണ് ആ പാട്ടിൽ കൃത്യമായി വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി ഒരു അത് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയിൽ നിന്ന് കൃത്യമായി ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അല്ലെങ്കിൽ ചില പാട്ടുകൾ ഒരു ഒരു ഏകദേശ ഐഡിയ കൊടുത്തിട്ട് ഇവോൾവ് ചെയ്തെടുത്തിട്ടുള്ള പാട്ടുകളും അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് രീതിയിലും പാട്ടുകൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ ഒരു സിനിമയിൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുമ്പോഴാണ് ഒരു സംഗീത സംവിധായകന്റെ ജോലി കംപ്ലീറ്റ് ആവുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അപ്പം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമയിലും എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഒത്തിരി പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വെണ്ണിലാവ് പെയ്തെലിഞ്ഞ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഒരു അമ്മ മക്കൾ ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ടാണെങ്കിലും അതിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെലഡി, ഒരു സോഫ്റ്റ് ടച്ച് ഭയങ്കരമായിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. മനു മഞ്ജിതാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നജീം ആൻഡ് ഹരിശങ്കർ, മഞ്ജരി, ദേവിക, സൂര്യപ്രകാശ് ഇവരെല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ സിനിമയോടും ആ ഒരു കഥയോടും ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് അഹലി FM 90.4. ദിസ് ഇസ് സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് ചെയ്യുമ്പോൾ ഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് കൈലാസ് മേനോൻ വിചാരിക്കുന്നത്. വോയിസ് ടെക്സ്ചറും ബാക്കി ടെക്നോളജിയും ഒക്കെ സെക്കൻഡറിയാണ്, പക്ഷേ ഭാവം, ഒരു പാട്ടുകാരിക്കോ പാട്ടുകാരനോ കൃത്യമായൊരു ഭാവം കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ട്യൂണിലൊരു ഭാവം ഉണ്ടെങ്കിൽ ആ പാട്ട് സക്സസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാൾ. കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സോ അദ്ദേഹത്തിന്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അലരി നീയെന്നിലെ എന്ന ഗാനം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്നതിന്റെ നെക്സ്റ്റ് ഡേ കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ സ്പെഷ്യൽ ആണ്. അതുപോലെ തന്നെ കൈലാസിന്റെ മോൻ ആദ്യം കേൾക്കുന്നതും ഈ പാട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ലൈഫുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ആ പാട്ടിൽ കുറച്ചും കൂടെ ഒരു ലൈഫ് എലമെന്റ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ വളരെ റിച്ച് ഇൻ ഭാവമായിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അലരി നീയെന്നിലെ. ആൻഡ് ഒരുപാട് പേര് ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേര് ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിന്റെ വിജയം എന്ന് പറയുന്നത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശബരീഷാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. മെമ്പർ രമേശൻ 9th ward എന്ന സിനിമയിൽ ഐറാനും അതുപോലെ തന്നെ നിത്യമാമനും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സിബി മലയിൽ പോലുള്ള സംഗീത സംവിധായകരോടൊപ്പം ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു സംഗീത സംവിധായകന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കൊത്ത് എന്ന സിനിമ കൈലാസ് മീനോൻ എന്ന സംഗീത സംവിധായകന് നൽകിയത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. കൈലാസ് മീനോൻ എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മെലഡി ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ആൻഡ് സിബി മലയിൽ പോലുള്ള ഒരു ഡയറക്ടറിനോട് ഒരു പാട്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. പക്ഷെ ആ ചലഞ്ചിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമയിലെ പല പാട്ടുകളും കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ അക്ബർ ഖാൻ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, പകരം എന്ന് പറയുന്ന ഒരു സോങ്. വളരെ ചെറിയ പാട്ടാണ്, പക്ഷെ ഈ പാട്ട് സിബി മലയിലിനെ കേൾപ്പിക്കുന്ന സമയത്ത് കൈലാസ് മീനോനോട് അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ ഫസ്റ്റ് ലൈനിലൊന്നും മെലഡി ഇച്ചിരി കുറവാണോ എന്ന് ചോദിച്ചു. പക്ഷെ കൈലാസ് മീനോൻ പറഞ്ഞു, ഇതൊരു ഇമോഷൻ ഇല്ലാത്തൊരു പോർഷനാണ്, ഇവിടെ കുറച്ച് മെലഡി മതി, ബാക്കി ആ ഒരു പാട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു മെലഡി വരുന്നത്, അങ്ങനെയാണ് ഈ പാട്ടിനെ ഞാൻ റിച്ചാക്കിയിട്ടുള്ളത് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ സിബി മലയിൽ പോലുള്ളൊരു ഡയറക്ടർ അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതൊരു കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. ഒരു സംഗീത സംവിധായകന് ഒരു പാട്ട് എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ് പകരം എന്ന സോങ്. എനിക്ക് തോന്നുന്നു കൈലാസ് മേനോൻ്റെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. സോ എനിക്ക് തോന്നുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നിങ്ങൾ ഈ പാട്ട് കേട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മനു മഞ്ജിത്താണ് വരികൾ എഴുതിയിട്ടുള്ളത്. കൊത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി അക്ബർ ഖാൻ പാടി കൈലാസ് മേനോൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് കേൾക്കൂ. ആൻഡ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് അഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൈലാസ് മേനോൻ ഗാനം തന്നെയാണ് ജീവാംശമായി. ഒരു പാട്ട് ഒരു സംഗീത സംവിധായകന്റെ ഐഡന്റിറ്റിയായി മാറുന്നത് നമ്മൾ കണ്ടത് ഈ പാട്ടിലൂടെയാണ്. അതുപോലെ തന്നെ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ഗായകന്റെ ഒരു വളർച്ച നമ്മൾ കണ്ടതും ഈ പാട്ടിലൂടെ തന്നെയായിരുന്നു. സോ ആക്ച്വലി ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഹരിശങ്കറിന്റെ ഒരു പാട്ട് കൈലാസ് മേനോൻ കേൾക്കാനിടയുണ്ടാവുകയും അതിനുശേഷം ഹരിശങ്കറിന് ഈ പാട്ടിന്റെ ഒരു ട്യൂൺ അയച്ചു കൊടുത്തിട്ട് ഈ ട്യൂൺ ഒന്ന് ഹം ചെയ്തിട്ട് തിരിച്ചൊന്ന് റെക്കോർഡ് ചെയ്തൊന്ന് അയക്കാൻ പറയുകയാണ് ചെയ്തത്. പക്ഷേ ആ ഹമ്മിങ് കേട്ടിട്ട് കൈലാസ് മേനോൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുകയും ചെയ്ത ഒരു ഗായകനായി ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ലിറിക്സ് ഇല്ലാതെ ആ ട്യൂൺ ഇഷ്ടപ്പെട്ട് ഹരിശങ്കർ എന്ന ഒരു ഗായകനെ ഈ പാട്ടിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ശ്രേയാ ഘോഷാൽ പോലുള്ള ഒരു വലിയൊരു ബ്രാൻഡഡ് സിംഗർ ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ ആ പാട്ടിനെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ശ്രേയാ ഘോഷാൽ പോലെയുള്ള ഒരു ഗായികയെ ജീവാംശമായി എന്ന ഗാനത്തിലേക്ക് എത്തിക്കുന്നത്. സോ ആ ഒരു വോയിസ് ടെക്സ്ചർ ആൻഡ് ഈ രണ്ടുപേരുടെയും ഒരു വോയിസ് കോമ്പിനേഷൻ ശരിക്കും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പാട്ട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഈ പാട്ടിന്റെ താഴെ ഒരുപാട് കമന്റുകളുണ്ട്. ആരാണ് ഇപ്പോഴും ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേരുടെ ലൈക്സും കമന്റ്സും ഒക്കെ അതിൽ കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു അക്സെപ്റ്റൻസിന്റെ വലിയ സിമ്പലായി തന്നെ കാണണം. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബി കെ ഹരിനാരായണൻ വരികിൽ എഴുതി, ശ്രേയാ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി തീവണ്ടി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ദുരുനാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കെ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: പൊന്നുമോൻ എന്നെ ബലി നിർത്തിക്കും. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ത് മുതല്?
0: ഇപ്പം മുതല്.
1: ഓക്കെ ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും
1: അന്നേ.

ഏതൊരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂസിക് ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അവരുടെ കോൺഫിഡൻസിനെ അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഒരു കോൺഫിഡൻസ് മാത്രമല്ല, നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, നമ്മുടെ കഴിവിനെ ട്രസ്റ്റ് ചെയ്ത് ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടീം നമ്മളെ ഒരു പാട്ട് ഏൽപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നീ ഹിമമഴയായി എന്ന ഗാനം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആസ്വദിച്ച് ചെയ്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ് നീ ഹിമമഴയായി എന്ന ഗാനം. എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിൽ ഈ മനോഹരമായ ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും റീൽസും കവർ സോങ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ്. മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഈ പാട്ടാണ് അവസാനമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബി കെ ഹരിനാരായണൻ വരികളെഴുതി നിത്യ മാമനും ഹരിശങ്കറും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് വിശേഷങ്ങളുമായി തിരിച്ചെത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-22688. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ കണ്ടുവരുന്ന, എന്നാൽ ഒരുപാട് അന്ധവിശ്വാസവും നാട്ടുവൈദ്യങ്ങളും ഒക്കെയായി ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. അതാണ് മഞ്ഞപ്പിത്തം, അഥവാ മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജോണ്ടിസ് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്ക്, കൂട്ടത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് കണ്ണ് മഞ്ഞ ബാധിക്കുക, മൂത്രത്തിന് കടും മഞ്ഞ നിറം വരികയോ ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ പദ്യം നോക്കലും ചില നാടൻ ചികിത്സയിലേക്ക് പോകലും ഒക്കെയാണ് പലരുടെയും രീതി എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മഞ്ഞപ്പിത്തം എന്നത് സ്വയം ഒരു രോഗമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ രസതന്ത്ര ശാലയായ കരളിന്, അതായത് ലിവറിന്, എന്തോ വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ശരീരം പുറത്തേക്ക് കാണിക്കുന്ന ഒരു വലിയ സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷണമാണത്. നമ്മുടെ മാറിയ ഭക്ഷണ രീതികൾ കൊണ്ടും മലിനമായ വെള്ളത്തിന്റെ ഉപയോഗം കൊണ്ടും വൈറസ് ബാധകളും കൊണ്ടുമൊക്കെ ഇത് ധാരാളം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം എന്താണെന്നും ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നതെന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം, അതിനു മുമ്പായി ഒരിടവേള എടുക്കാം.

0: അഹല്യ. Let's talk about health.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ FM 90.4 നമ്മൾ മഞ്ഞപ്പിത്തത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശരിയല്ലേ? എന്താണ് ഈ മഞ്ഞപ്പിത്തത്തിന് കാരണം എന്ന് നമുക്ക് കൃത്യമായൊന്ന് നോക്കിയാലോ. നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതായത് റെഡ് ബ്ലഡ് സെൽസ്, പ്രായമായി നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന മഞ്ഞ നിറമുള്ള ഒരു രാസവസ്തുവാണ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഈ ബിലിറൂബിനെ രക്തത്തിൽ നിന്ന് വലിച്ചെടുത്ത് സംസ്കരിച്ച് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറന്തള്ളുന്നത് നമ്മുടെ കരളാണ്. എന്നാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ കരളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കരളിന്റെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ കരളുകൊണ്ട് ഈ ബിലിറൂബിനെ കൃത്യമായി സംസ്കരിക്കാൻ സാധിക്കാതെ വരും. തൽഫലമായി രക്തത്തിന്റെ ഈ ബിലിറൂബിന്റെ അളവ് വൻതോതിൽ ഉയരുകയും ഇത് നമ്മുടെ കണ്ണിലെ വെളുത്ത ഭാഗത്തും നഖത്തിലെ ചർമ്മത്തിലും മൂത്രത്തിലുമൊക്കെ മഞ്ഞ നിറമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കരളിലെ രാസമാറ്റങ്ങൾ തകരാറിലാവുമ്പോഴാണ് രക്തത്തിന്റെ മഞ്ഞ നിറം കൂടുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ബിലിറൂബിനെ കുറിച്ച് പറഞ്ഞു. ഇനി മഞ്ഞപ്പിത്തം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ABCDE എന്നിവ വിവിധ തരത്തിലുള്ള വൈറസുകളാണ് കേട്ടോ. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ ശുചിത്വമില്ലാത്ത ഭക്ഷണത്തിലൂടെ, മലിനമായ കുടിവെള്ളത്തിലൂടെയുമാണ് ആളുകളിലേക്ക് പകരുന്നത്. ആഘോഷങ്ങളിലോ തട്ടുകടകളിലോ ഒക്കെ പോകുമ്പോൾ തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതും തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്നതും വഴിയാണ് ഇത് പകരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ വളരെ അപകടകാരികളാണ്. രോഗിയായ വ്യക്തിയുടെ രക്തം സ്വീകരിക്കുക, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം വഴിയൊക്കെയാണ് ഇത് പകരുന്നത്. ഇതാണ് പിന്നീട് കരൾ പൂർണ്ണമായി നശിക്കുന്ന സിറോസിസിലേക്കും കരൾ ക്യാൻസറിലേക്കും നയിക്കുന്നത്. ഇത് കൂടാതെ അമിതമായ മദ്യപാനം, അമിതമായി കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, പിത്തസഞ്ചിയിലെ കല്ലുകൾ അതായത് ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്നിവ കൊണ്ടും മഞ്ഞപ്പിത്തം വരാം. ഇതിന്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4 മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ കണ്ണു മഞ്ഞയാകുന്നതിന് പുറമെ ശരീരം തരുന്ന മറ്റു ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാലോ? അതാണ് കടുത്ത പനി, വിശപ്പില്ലായ്മ, കണ്ടാൽ അരയ്ക്കുന്ന രീതിയിൽ ഓക്കാനും ഛർദിയും വരിക, വയറിന്റെ വലതുഭാഗത്തിനു മുകളിലായി സഹിക്കാൻ പറ്റാത്ത വേദന വരിക, വിട്ടുമാറാത്ത കടുത്ത ക്ഷീണം, മൂത്രത്തിന് നല്ല ചായയുടെ നിറം വരിക, വെളുത്ത നിറത്തിലുള്ള മലം പോവുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇവിടെ നമ്മൾ മാറ്റി നിർത്തേണ്ട വലിയൊരു അന്ധവിശ്വാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ മഞ്ഞപ്പിത്തം വന്ന പലരും കൃത്യമായ ആധുനിക വൈദ്യശാസ്ത്ര പരിശോധന നടത്താതെ ഈ തയ്യൽ മന്ത്രവാദത്തിലോ തച്ചിലുകളിലോ മാത്രം വിശ്വസിച്ചങ്ങ് വീട്ടിലിരിക്കും. ഇത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കണം. ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങും രക്തത്തിലെ ബില്ലിറൂബിന്റെ അളവും പിന്നെ കരൾ എൻസൈമുകളായ SGOT, SGPT എന്നിവയുടെ അളവും നോക്കുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്താൽ മാത്രമേ ഏത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. Hepatitis B, C എന്നിവയാണെങ്കിൽ കൃത്യമായ ആന്റി വൈറൽ മരുന്നുകൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കരളിലെ കോശങ്ങൾക്ക് പൂർണ്ണമായി നശിച്ചു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട ചികിത്സയും അതുപോലെ തന്നെ കരുതലുകളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പാർട്ടി.

0: അഹല്യ. Let's talk about health.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് നമ്മുടെ ജീവന്റെ ആധാരമായ കരളിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്തത്തെ കുറിച്ചാണ്. ഈ മഞ്ഞപ്പിത്തം വരാതിരിക്കാനും വന്നവർക്ക് വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കാനും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമതായി, കുടിക്കാൻ എപ്പോഴും നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വ്യക്തി ശുചിത്വവും ചുറ്റുപാടിന്റെ വൃത്തിയും ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ ഇന്ന് ഫലപ്രദമായ വാക്സിൻസ് അവൈലബിൾ ആണ്. സോ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഈ വാക്സിൻ കൃത്യമായി എടുക്കാവുന്നതാണ്. മൂന്നാമതായി, മഞ്ഞപ്പിത്തം വന്നവർക്ക് ഭക്ഷണത്തിൽ കടുത്ത എണ്ണമയവും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം കൊഴുപ്പ് ദഹിപ്പിക്കാനുള്ള കരളിന്റെ ശേഷി ഈ സമയത്ത് വളരെ വളരെ കുറവായിരിക്കും. പകരം ലളിതമായ പുഴുങ്ങിയ ഭക്ഷണങ്ങള്, കഞ്ഞിവെള്ളം, ധാരാളം ശുദ്ധമായ വെള്ളം, ഇളനീര് എന്നിവ കുടിക്കുക. മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചോളാം. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്നുകൾ വാങ്ങി കഴിക്കരുത്. നമ്മുടെ കരളാണ് നമ്മുടെ ആരോഗ്യം, അത് മറക്കരുത്. അതിനെ കരുത്തോടെ സംരക്ഷിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: 360 degree.
1: ഹലോ, നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ലയാണ് ദേ കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ സിനിമ കാണാൻ പോവാറുണ്ട് അല്ലെ, തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ചില രംഗങ്ങളിൽ പെട്ടെന്ന് സങ്കടം വരാറുണ്ട്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭയം തോന്നാറുണ്ട്, അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ചിലപ്പോൾ വല്ലാത്തൊരു പേടി തോന്നും അല്ലെ. ഇപ്പോൾ വെറും ഡയലോഗുകൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഈ ഒരു വികാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളറിയാതെ നമ്മുടെ കൺമുന്നിലെത്തുന്ന ചില മാന്ത്രിക നിറങ്ങൾ കൂടിയാണ് അതിന്റെ റീസൺസ് എന്നുള്ളതാണ്. അപ്പോ ഒരു സിനിമയുടെ കഥയും അതിന്റെ ഒരു മൂഡും പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ വേണ്ടി ഇന്ന് സിനിമാ ലോകം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് എന്ത്? കളർ ഗ്രേഡിംഗ്, അഥവാ കളർ സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്യാമറയിൽ എന്താണോ കാണുന്നത് അതേ കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ അതല്ലാത്ത സത്യം. ഈ സംവിധായകനും അതുപോലെ തന്നെ കളറിസ്റ്റും ചേർന്ന് ഓരോ ഫ്രെയിമിലെയും നിറങ്ങളെ പ്രത്യേക ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്താണ് ഈ സിനിമയിലെ ഒരു കളർ ഗ്രേഡിംഗ്, അല്ലെങ്കിൽ ഈ ഒരു കളറിന്റെ പിന്നിലുള്ള ഒരു മാജിക്? ഇതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് വിഷയമല്ലേ? യെസ്. അപ്പൊ എന്തായാലും ദേ നിങ്ങൾ കേൾക്കാനായി റെഡി ആയിക്കോളൂ. പറയാൻ ഞാൻ എന്തായാലും റെഡിയാണ്. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് സ്റ്റുഡിയോ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree. വെൽക്കം ബാക്ക് ടു 360 degree 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവെക്കാനായിട്ട്. ദിസ് ഇസ് ആർ ജിയ ഹിയർ വിത്ത് യു ഗൈസ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് പറയാൻ പോവാണ്? സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിറങ്ങളെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു മാജിക്കിനെ പറ്റി, കളർ ഗ്രേഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ആണ്, നീല നിറം. നമ്മൾ ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ കടുത്ത വിഷാദമുള്ള രംഗങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, സ്ക്രീൻ മുഴുവൻ ചെറിയൊരു നീല ടോൺ ഉണ്ടായിരിക്കും, ഒരു ബ്ലൂ ടോൺ ഉണ്ടാവും. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് ഓഡിയൻസ് ആയിട്ടുള്ള നമ്മളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഒരു കൂൾ, ഒപ്പം ഒരു ആകാംക്ഷയും ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നൊരു കാര്യം പറയാറുണ്ട്. അതായത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ശരിക്കും നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ത്രില്ലർ ആയിട്ടുള്ള മെമ്മറീസ് മൂവിയിലെ ജിത്തു ജോസഫിന്റെ, യെസ്, മെമ്മറീസ്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ കഥാപാത്രം കടന്നു പോകുന്ന ആ ഒരു മാനസിക വിഷമങ്ങളും ആ സിനിമയുടെ വില്ലൻ ടോണും കാണിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു നീല കറന്ന ഡാർക്ക് ടോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമകളിൽ വലിയൊരു അപകടം വരുന്നതിന് മുൻപ് അന്തരീക്ഷം മുഴുവൻ നീല നിറമായിട്ട് മാറാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നീല നിറം നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് ശാന്തമാക്കുമെങ്കിലും ഈ സിനിമകളിൽ അതെങ്ങനെയായിരിക്കും? വിയോഗത്തെയും അല്ലെങ്കിൽ ഒരു നിഗൂഢതയും ഒക്കെ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സിനിമകളിൽ സന്തോഷം നിറയ്ക്കുന്ന ആ ഒരു കളർ, ആ ഒരു കളർ ഏതാണ്? ആ ഒരു കാര്യം നമുക്ക് കേൾക്കാം 360 degree. ഒരു ഇടവേളയ്ക്ക് ശേഷം അവരേക്കൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വരാം 360 degree. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അരിതരി കളയരു, തരിതരി കളയരു, തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിരുതേ. അരിതരി കളയരു, തരിതരി കളയരു, തരുതരി

0: 360 ഡിഗ്രി.
1: ഹലോ, 360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് 360 ഡിഗ്രിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും സിനിമയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കളർ ഗ്രേഡിംഗ് ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു കളർ നമ്മളെ സ്വാധീനിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ഗുഡ് ആൻഡ് സേ സഹകാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത കളർ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, സിനിമകളിൽ നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കുന്ന അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് നൊസ്റ്റാൾജിയ, അതന്നെ ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കളർ ടോൺ ആണ് മഞ്ഞ അല്ലെങ്കിൽ വാം ടോൺ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ. ഒരു പഴയ കാലഘട്ടം കാണിക്കാനോ അല്ലെങ്കിൽ നായകനും നായികയും തമ്മിലുള്ള മനോഹരമായ പ്രണയരംഗങ്ങൾ കാണിക്കാനൊക്കെ സംവിധായകൻ സ്ക്രീനിലേക്ക് ഒരു ഗോൾഡൻ മഞ്ഞ വെളിച്ചം കടത്തിവിടാറുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി വരുന്നുള്ളതാണ്, ഒരു എനർജി, ഒരു ഹാപ്പിനെസ് ഈ കാര്യമൊക്കെ കിട്ടും. ഇപ്പോൾ രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ആത്മബന്ധം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ സന്തോഷം കാണിക്കാനോ ഒക്കെ ഈ ഒരു വാം ടോണുകൾ വലിയ രീതിയിൽ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കളർ മുഖാന്തരം നമ്മുടെ ഉള്ളിലേക്കൊരു സുരക്ഷിതത്വ ബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പഴയ ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ കലർന്ന ടോൺ കാണാറില്ലേ, അതേ സൈക്കോളജി തന്നെയാണ് സിനിമയിലും അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു കളറുണ്ട്, അതാണ് പച്ച, ഗ്രീൻ. ഈ ഗ്രീൻ നിറത്തിന്റെ ഒരു മാജിക് എന്താണെന്നുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലിയ ഓഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂ.

ഈ പച്ചനിറത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഒരു പ്രശ്നമല്ല, സംഭവം ഇതാണ്. ഇയാളെ പച്ചനിറത്തിന് രണ്ട് മുഖങ്ങളുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, സിനിമയിൽ ഉപയോഗിക്കുന്ന ആ കളർ ഗ്രേഡിംഗ് ടെക്നിക്കിനെ പറ്റി. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ദിസ് ഇസ് ആർജെ ആലിയ വിത്ത് യു ഗൈസ്. യെസ്, അപ്പൊ പച്ച അവിടെയാണ് കാര്യം. ഈ സിനിമയിലെ പച്ച ഗ്രീൻ ഈ നിറത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അതായത് ഒന്ന്, പ്രകൃതിയുടെ ഭംഗിയും സമാധാനവും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് വല്ലാത്തൊരു ഭയം അല്ലെങ്കിൽ അപകടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്തിടെ തിയേറ്ററിൽ വളരെ ഹിറ്റായ മൂവി ആയിരുന്നു അല്ലേ, ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ്. ഈ മഞ്ഞുമൽ ബോയ്സ് കണ്ടവരാണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. കാരണം സിനിമയുടെ ആദ്യ പകുതിയിലുണ്ടല്ലോ കൊടൈക്കനാലിൽ പ്രകൃതി ഭംഗി കാണിക്കാനായിട്ട് മനോഹരമായ പച്ചപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒരു സുഹൃത്തുക്കൾ തന്നെ ഗുണാ കേവിലേക്ക് എത്തുന്ന സമയത്ത് സിനിമയുടെ ടോൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് വല്ലാത്തൊരു നിഗൂഢതയും ഭയവും ജനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഡാർക്ക് ഗ്രീൻ ടോണുകളാണ് പിന്നീട് ആ ഒരു ഗുഹയ്ക്കുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ അല്ലെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഒരു ശ്വാസമുട്ടലായിരിക്കും. പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു എന്താ പറയാ, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, ഒരു ശ്വാസമുട്ടൽ ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇനിയിപ്പോ ഹോളിവുഡ് സിനിമയായ മാട്രിക്സ് ഉണ്ടല്ലോ, ദ മാട്രിക്സ്, യെസ്, ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലും മനസ്സിലാവും. ഈ കമ്പ്യൂട്ടർ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പച്ച ടോണാണ് ഉപയോഗിച്ചത്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരേ നിറമാണ്, സെയിം ഗ്രീൻ. പക്ഷെ ആ ഒരേ നിറം കൊണ്ട് തന്നെ സന്തോഷവും ഭയവും ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നതാണ് ഈ ഒരു കളർ ഗ്രേഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു മാജിക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഇന്റൻസ് റെഡ്. അതെ, ചുവപ്പ് നിറം, വികാരങ്ങളുടെ നിറം അല്ലെ, റെഡ്. ആ റെഡിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: 360 ഡിഗ്രി അങ്ങനെ ദേ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോ ദ ഇന്റൻസ് റെഡ്, ചുവപ്പ് നിറം, വികാരങ്ങളുടെ നിറം അല്ലെ, സ്ഫോടനങ്ങളുടെ നിറം, ചുവപ്പ് റെഡ്. സിനിമകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന നിറം റെഡാണ് കേട്ടോ. അതായത് ഇപ്പോ കടുത്ത പ്രണയം, പ്രതികാരം, കോപം, അപകടം, ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും തീവ്രമായ വികാരങ്ങളെ കാണിക്കാനാണ് ഈ ചുവപ്പ് നിറം സ്ക്രീനിൽ നിറയ്ക്കാറുള്ളത്. ഒരു വില്ലൻ കഥാപാത്രം വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിലെ കടുത്ത ഫൈറ്റ് സീനുകളിലോ ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന വെളിച്ചം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവം വരാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ അഡ്രിനാലിൻ ഉണ്ടല്ലോ, ആ ഒരു അഡ്രിനാലിൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടുകയും ആ ഒരു കളർ ടോൺ വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ സംവിധായകർ ആഗ്രഹിക്കുന്ന അതേ തീവ്രതയിൽ ആ രംഗം അനുഭവിക്കാനായിട്ട് ഇത് നമ്മളെ ശരിക്കും നല്ല രീതിയിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൺമുന്നിൽ ചുവപ്പ് നിറം കാണുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് എന്താവും, അലേർട്ടാകും അല്ലെ. അതുകൊണ്ടാണ് തിയേറ്ററിൽ നമ്മൾ പോലും അറിയാതെ ആ രംഗത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ. അതുപോലെ തന്നെ കളർ എന്ന് പറയുന്ന സമയത്ത് തുടക്കകാലം മുതൽ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാണ് നമ്മൾ കണ്ടുവന്ന സിനിമകൾ. അതിൽ നിന്നാണ് ഈ കളറും കളർ ഗ്രേഡിങ്ങും ടോണും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആ ഒരു ക്ലാസിക് മാജിക് അതിനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ചും പറയണം. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. Keep on listening, Ahliya from 90.4 KTKT. Kootu Koodaam.

0: 360 degree.
1: Yes, കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ക്ലാസിക് മാജിക്. ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം കേട്ടോ. അതായത്, ഇന്ന് ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ചില സംവിധായകർ ബോധപൂർവം തങ്ങളുടെ സിനിമകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാര്യം ആഡ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ നിറങ്ങളില്ലാത്ത ആ ലോകം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ലാസിക് ഫീൽ കിട്ടാറില്ലേ? അതാണ്. അതായത്, നിറങ്ങളുടെ ഒരു അനാവശ്യമായ ശ്രദ്ധ തിരിക്കലുകളൊന്നും ഇല്ലാതെ കഥാപാത്രങ്ങളുടെ മുഖത്തെ ഭാവങ്ങളിലേക്ക് മാത്രം, അതായത് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറ്. ഇപ്പൊ മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങിയ ബ്രഹ്മയുഗം അല്ലെ, ആ ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തത് ആ സിനിമയുടെ നിഗൂഢതയും ഭയവും 100% ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നിറങ്ങളില്ലാതിരിക്കുമ്പോഴും സ്ക്രീനിലെ നിഴലുകളും വെളിച്ചമൊക്കെ വെച്ചിട്ട്, ഈ ഷാഡോസും അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് വലിയൊരു മാജിക് കാണിക്കാൻ വേണ്ടി ഈ ഒരു കളറിസ്റ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിലെ ചില അവസ്ഥകളെ അല്ലെങ്കിൽ ബോധകാലത്തെ അതിൻ്റെ ഏറ്റവും റോ ആയ രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാൾ മികച്ചൊരു ടൂൾ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാന്നുള്ളതാണ്.

0: 360 ഡിഗ്രി.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ ആയിലിയാണ്. അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിലും ഈ ഒരു കളർ സൈക്കോളജി നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് കൂടി നമുക്ക് അറിയണ്ടേ? അതായത് ഇപ്പോൾ സിനിമയിലെ ഈ ഒരു കളർ സൈക്കോളജി നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മുൻപ് ടൈം മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ വീട് ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ? അവിടെയൊക്കെ ഈ നിറങ്ങൾക്ക് വലിയൊരു സ്ഥാനവും നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ സ്റ്റഡി റൂമിലൊക്കെ ചെറിയൊരു വാം യെല്ലോ ലൈറ്റോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ പച്ചപ്പോ വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നീലയോ അല്ലെങ്കിൽ പച്ച നിറങ്ങളിലേക്കൊക്കെ നോക്കുന്നത് മനസ്സിന് വല്ലാത്തൊരു ഒരു ശാന്തത തരാറില്ലേ? അതന്നെ സംഭവം. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആപ്പുകൾ പലതും ചുവപ്പ് അല്ലെങ്കിൽ നീല നിറങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? അതും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഈ നീല നിറങ്ങൾക്കും അല്ലെങ്കിൽ പച്ച നിറങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫോൺ സ്ക്രീൻ ഈ ഗ്രേ സ്കെയിൽ അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനായിട്ട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിറങ്ങൾ എന്നത് വെറും ഒരു കാഴ്ചയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മുടെ മൂഡിനെയും നമ്മുടെ ചിന്തകളെയും മാറ്റാൻ പറ്റുന്ന വലിയൊരു സൈക്കോളജിക്കൽ ആയുധം തന്നെയാണ്. അത് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ ജീവിതം കൂടുതൽ കളർഫുൾ ആക്കാം എന്നുള്ളതാണ്.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോതേ ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞത് സിനിമകളിലെ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ് അല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടി ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾ സിനിമ കാണുമ്പോൾ വെറുതെ ആ ഒരു കഥ മാത്രം നോക്കാതെ ആ സ്ക്രീനിലെ നിറങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. സംവിധായകൻ ആ നിറങ്ങളിലൂടെ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലെ വിഷ്വൽ മാജിക് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസത്തിനും ഓരോ മൂഡും ഓരോ കളറും ഉണ്ട് അല്ലേ. അത് പക്ക പോസിറ്റീവായി കൊണ്ടുപോകാനായിട്ടും കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലെ ഈ പുത്തൻ കളർ ഗ്രേഡിങ്ങിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നോട് എന്തായാലും പറയണം. അങ്ങനെ അതേ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ കഴിയാണ്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് എന്റർടൈൻമെന്റ് അങ്ങനെ എല്ലാമായിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Studying with Ahlia from 90.4 KTK. കൂട്ടുകൂടാം.

0: സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

മനോഹരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂട്.

0: തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 108,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 1,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 335,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം 31 ഒക്ടോബർ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. കെഎംഎസ്സിഎൽ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കെഎംഎസ്സിഎൽ വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 MW വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറങ്കാനുവും തമ്മിൽ അത്യാധുനിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദു എന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. രണ്ടര വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്ര

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888, mobile 9496000129.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഉങ്കൽ വാൾക്കീൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലിസൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്റ്റോറി ഓഫ് ലൈഫ്.
3: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
4: ലൈഫിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സങ്കടം സഹിക്കാനാവാതെ ഉള്ളിലിങ്ങനെ ഒതുക്കി വെച്ച വേദനകൾ ഇങ്ങനെ കണ്ണീരായിട്ട് പുറത്തേക്ക് ഒഴുക്കി വിട്ടിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? കരയുക എന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് കാണാറുള്ളത്. കരയാൻ പാടില്ല, കരയുന്നത് നമ്മുടെ ബലഹീനതയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. ഞാൻ തോറ്റുപോയി, എൻ്റെ വിഷമം എനിക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല എന്ന് വിചാരിച്ച് നാല് ചുവരുകൾക്കുള്ളിലിരുന്നിട്ട് കണ്ണീര് വാർക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്, ശരിയല്ലേ? ഈ കരച്ചിൽ എന്നത് വെറുമൊരു ബലഹീനതയോ പരാജയമോ ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കണ്ണീരിൻ്റെ ആ ഒരു തുള്ളി നമ്മളിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ഭയങ്ങളും അഹങ്കാരങ്ങളും മനസ്സിലിങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന ഭാരങ്ങളൊക്കെ പതുക്കെ അലഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇന്നെനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, സങ്കടങ്ങളുടെ അഗ്നിയിലിങ്ങനെ ഉരുകി വീണ്ടും ജനിക്കുന്ന അതിജീവനത്തിൻ്റെ വലിയൊരു സത്യത്തെക്കുറിച്ചാണ്. നമ്മൾ കരയുക എന്നത് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം പ്രകൃതി നമ്മളെ ഇങ്ങനെ ഉരുക്കിയെടുക്കുക എന്നത് കൂടിയാണ്. ഈ സ്വർണത്തെ, തങ്കത്തെ അഗ്നിയിലിട്ടിങ്ങനെ ഉരുക്കുമ്പോൾ അത് കൂടുതൽ ശുദ്ധമായിട്ട് മാറുന്നതുപോലെ കണ്ണീരിലൂടെ ഉരുകിത്തീരുന്ന മനുഷ്യൻ ഒടുവിൽ കൂടുതൽ കരുത്തുള്ള ഒരു പുതിയ വ്യക്തിത്വമായിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? ഉരുകാത്ത ഒരു ലോഹത്തിനും പുതിയൊരു രൂപം സ്വീകരിക്കാനായിട്ട് കഴിയില്ല. ജീവിതം നൽകുന്ന തിരിച്ചടികളും നോവുകളും നമ്മെ പാടെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, മറിച്ച് നമ്മുടെ പഴയ ബലഹീനതകളെ അലിയിച്ച് കളഞ്ഞ് നമ്മെ കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയുള്ള, അതിജീവന ശേഷിയുള്ള ശക്തനായ ഒരു മനുഷ്യനാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും പരാജയങ്ങൾ വരുമ്പോൾ കരഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വയം കുറ്റപ്പെടുത്തരുത്, അതങ്ങ് കരഞ്ഞു തീർക്കുക. ആ കണ്ണീരോടെ നിങ്ങളുടെ സങ്കടങ്ങളും വീഴ്ചകളും ഒഴുകിപ്പോകട്ടെന്നേ. അതിനുശേഷം അഗ്നിയിലിങ്ങനെ വെന്തുരുകി കൂടുതൽ കൂടുതൽ തിളക്കമാർജിച്ച ഒരു മാറ്റത്തോടെ പുതിയ കരുത്തോടുകൂടി വീണ്ടും സ്വന്തം ലക്ഷ്യങ്ങളിലേക്കിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു തുടങ്ങുക. നിങ്ങളുടെ ഓരോ കണ്ണീർ തുള്ളിക്കും നിങ്ങളെ നവീകരിക്കാനുള്ളൊരു ശക്തിയുണ്ട്, നിങ്ങളെ പുതിയതാക്കാനുള്ളൊരു ശക്തിയുണ്ട്. തളർന്നു വീഴാൻ ഇനി സമയമില്ല. സഹിച്ച നോവുകളൊക്കെ നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി വാർത്തെടുത്ത് കഴിഞ്ഞു എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക. ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ വരും നാളുകൾക്ക് വലിയൊരു വെളിച്ചവും ഒരു ഇന്നർ പീസും സമ്മാനിക്കും, ശരിയല്ലേ? കണ്ണീരിൻ്റെ ആകുലതകളൊക്കെ മാറ്റിവെക്കുക. സങ്കടങ്ങളിലൂടെ ഉരുകി കൂടുതൽ ശക്തരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. സങ്കടങ്ങൾ ഉണ്ടാവണം, വിഷമങ്ങൾ ഉണ്ടാവണം, ദുഃഖങ്ങൾ ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തരായ മനുഷ്യരായിട്ട് മാറുകയുള്ളൂ. ഉരുകി ഉരുകി തിളക്കമുള്ള ഒരു മനുഷ്യനായിട്ട് മാറുകയുള്ളൂ. ഇതൊന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ ജീർണിച്ചു പോകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ചുറ്റുമുള്ള മനുഷ്യരെ നിരീക്ഷിക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നവരാണല്ലേ. വഴിയിൽ കാണുന്നവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു രീതികളെക്കുറിച്ചും അയൽക്കാരുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കാറുണ്ടല്ലേ. ഇവയിലൊക്കെ വളരെ എളുപ്പത്തിൽ തെറ്റുകളും കുറവുകളും കണ്ടെത്താനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കഴിവ് തന്നെയുണ്ട്, ശരിയല്ലേ. അയാൾ ചെയ്തത് ശരിയായില്ല, അവളുടെ സംസാരം അത്ര അങ്ങ് കൊള്ളില്ല, എല്ലാം ഓക്കെയാണ്, പക്ഷെ വർത്തമാനം പറഞ്ഞ് പോയി. അവൻ ഇത്രയും കാലമായിട്ടൊരു നല്ല ജോലി കിട്ടിയിട്ടില്ല, അവൻ്റെ കരിയറൊക്കെ ആകെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് മറ്റുള്ളവരെ വിചാരണ ചെയ്യാനും അവരെ തിരുത്താനുമായിട്ട് വലിയ ഉപദേശങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് വലിയ ഉത്സാഹം കാണിക്കുന്ന നമ്മൾ എന്തെങ്കിലും സ്വന്തം സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ഉണ്ടാവില്ല. ഈ നാട്ടുകാരുടെയും ചുറ്റുമുള്ളവരുടെയും കണ്ണിലെ ചെറിയ കരടെടുക്കാനായിട്ട് ഓടി നടക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലിരിക്കുന്ന വലിയ കോലെടുത്ത് മാറ്റി കാഴ്ച വ്യക്തമാക്കാനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാവണ്ടേ. സ്വന്തം ജീവിതത്തിലെ വീഴ്ചകളും അപാകതകളും തിരുത്താതെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങുന്നത് അത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമല്ലേ, അല്ലേ? അതൊരു വിഡ്ഢിത്തമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാനും നന്നാക്കാനും നടക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം നന്നാവണം, അല്ലേ? സ്വന്തം വീടിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്ന സമയത്ത് അയൽപ്പക്കത്തെ വീടിൻ്റെ വിള്ളൽ അടയ്ക്കാനായിട്ട് പോകുന്ന അവസ്ഥയാണ് ഇത്. നമ്മളിൽ ഓരോരുത്തരിലും എണ്ണമറ്റ കുറവുകളും തിരുത്തേണ്ട സ്വഭാവ രീതികളും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അപാകതയാണ് അവിടെ ഇങ്ങനെ വെളിവാകുന്നത്. കരിയറിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ശീലം നമ്മൾ അവസാനിപ്പിച്ചേ മതിയാകും. വിരല് മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടുന്നതിന് മുമ്പ് അതുപോലെ മൂന്ന് വിരലുകൾ നമ്മുടെ സ്വന്തം നെഞ്ചിലേക്ക് മടങ്ങി നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. സ്വന്തം കരിയർ മെച്ചപ്പെടുത്താനായിട്ട്, സ്വന്തം ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ആ സമയം ഉപയോഗിക്കുക. സ്വയം വിചാരണ ചെയ്യുക. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റുമ്പോൾ കാഴ്ചകൾ കുറച്ചുകൂടെ വ്യക്തമായിരിക്കും. ലോകത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും കൂടുതൽ സമാധാനത്തോടെയും അനുകമ്പയോടെയും കൂടെ നോക്കിക്കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അന്തസ്സും ശാന്തതയൊക്കെ നൽകും. മറ്റുള്ളവരെക്കുറിച്ചുള്ള അനാവശ്യ വിചാരണകൾ നമുക്ക് മാറ്റിവെക്കാം. സ്വന്തം തെറ്റുകൾ തിരുത്തി കൂടുതൽ മികച്ചൊരു വ്യക്തിയായിട്ട് മാറുക. മനസ്സിലായോ? ആദ്യം സ്വന്തം തെറ്റുകളാണ് തിരുത്തേണ്ടത്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ പോകാൻ. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച ഒരു വലിയ ഉപദേശമുണ്ട്, നാട്ടുകാരുടെ മുന്നിൽ നല്ലവനായിട്ട് ജീവിക്കണം, നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെ. ശരിയല്ലേ? അയ്യോ, നാട്ടുകാരെന്ത് പറയും, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും അല്ലേ? അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ കരിയറിലെ തീരുമാനങ്ങളാണെങ്കിലും വിവാഹ കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളായിക്കഴിഞ്ഞാലും നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ തൃപ്തിക്കും വലിയൊരു സ്ഥാനം കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരിയല്ലേ? സ്വന്തം കഴിവുകളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനും അവരെ നന്നാക്കാനും അവരുടെ കൈയ്യടി നേടാനുമായിട്ട് നമ്മൾ നമ്മുടെ സമയവും അധ്വാനവും പണവും എല്ലാം ചെലവഴിക്കും. പക്ഷേ റിയൽ ആയിട്ടുള്ള ലൈഫിൽ വലിയൊരു തകർച്ചയോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വന്നെത്തും. ശരിയല്ലേ? ഈ നാട് മുഴുവൻ നന്നാക്കാൻ നടന്നിട്ട് സ്വന്തം ജീവിതം വഴിയിലാക്കി കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു കാലത്ത് ഈ പറയുന്ന നാട്ടുകാരിൽ ഒരാൾ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ നിരാശയും സങ്കടങ്ങളും പേറാൻ ഒടുവിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് നമ്മുടെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. നാട്ടുകാർക്ക് നിങ്ങളുടെ ജീവിതം എന്നത് വെറുമൊരു ചർച്ചാ വിഷയം മാത്രമാണ്. ഇന്നവർ നിങ്ങളെ പുകഴ്ത്തും, നാളെ ചെറിയൊരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാം ചേർന്ന് നിങ്ങളെ പരിഹസിക്കും. മറ്റുള്ളവരെ നന്നാക്കാനോ തൃപ്തിപ്പെടുത്താനോ പോയിട്ട് സ്വന്തം കരിയറും കുടുംബത്തിൻ്റെ സമാധാനവും പണയം വെക്കരുത്. കരിയറിലാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും സ്വന്തം നിലനിൽപ്പിനും കുടുംബത്തിനും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക. നാട്ടുകാരുടെ കൈയടിയേക്കാൾ വലുതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും മാനസിക സമാധാനവും നിങ്ങളുടെ കുടുംബവും. നിങ്ങൾ ശക്തനായിട്ട് നിൽക്കുമ്പോൾ മാത്രം ചുറ്റും കൂടുന്ന മനുഷ്യരെ വിശ്വസിച്ചിട്ട് സ്വന്തം വഴികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ഭയം മാറ്റിവെച്ച് സ്വന്തം ലക്ഷ്യങ്ങൾക്കായിട്ട് മാത്രം ജീവിക്കാനായിട്ട് പഠിക്കുക. അനാവശ്യമായ പൊതുസേവന ഭ്രാന്തുകളിൽ പെട്ടിട്ട് സ്വന്തം ജീവിതം ഒരിക്കലും പടുകുഴിയിൽ ആഴ്ത്തരുത്. കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ചിന്തിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുക. നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന യഥാർത്ഥ ബന്ധങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുക. ആ ഒരു വിവേകം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്ന് മാത്രമല്ല, വലിയ ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ ഓടി വരുന്നതൊരിക്കലും നാട്ടുകാരായിരിക്കില്ല, ഈ നല്ലത് പറഞ്ഞ നാട്ടുകാരായിരിക്കില്ല. അവരുടെ പൊടി പോലും നിങ്ങൾക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? അവരെ തള്ളി കുടുംബത്തെ സംരക്ഷിക്കാതെ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരാപത്ത് വരുന്ന സമയത്ത് നാട്ടുകാരും ഉണ്ടാവില്ല, ഈ ഒരു പ്രശ്നം കാരണം ചിലപ്പോൾ കുടുംബവും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ അനാവശ്യമായ ബോധ്യപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ മതി. ഇനിയെങ്കിലും സ്വന്തം ജീവിതം നോക്കി, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നല്ലത്.

0: അതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ചില സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ ആ കാത്തിരിപ്പിന് ഒടുവിൽ കിട്ടുന്ന വിജയം അതത്രത്തോളം തന്നെ മനോഹരമായിരിക്കും. 16 വയസ്സിലാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ സ്വന്തമായ ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്യുന്നത്. എന്നാൽ അവിടെ നിന്ന് വളരെ പതുക്കെ തുടങ്ങിയ ആ ഒരു യാത്ര ഒരുപാട് നാളെടുത്തിട്ട് തന്നെയാണ് സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിയത്. വർഷങ്ങളോളം നീണ്ട ആ കാത്തിരിപ്പിനിടയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ടും പരസ്യചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയൊക്കെ അദ്ദേഹം സംഗീത ലോകം കൂടുതൽ വിപുലീകരിച്ചു എന്ന് വേണം പറയാൻ. പിന്നീടാണ് തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്ന ഗാനമെത്തുന്നത്. ആ ഒരൊറ്റ പാട്ടിലൂടെ കൈലാസ് മേനോൻ എന്ന പേര് മലയാളികളുടെ സംഗീത സംഭാഷണങ്ങളിൽ എത്തി എന്നുള്ളതാണ്. ആ കാത്തിരിപ്പിന്റെയും സംഗീതത്തിന്റെയും ഹിറ്റ് ഗാനങ്ങളുടെയൊക്കെ പിറകിലുള്ള കഥകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഏതൊരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ചിത്രചേച്ചി

സംഭവിച്ചത്. കൈലാസ് മേനോൻ കമ്പോസ് ചെയ്ത്, ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ചിത്രചേച്ചിയും ഹരിശങ്കറും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കടലാടം എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീര.

ജീവാംശമായി എന്ന ഒറ്റ ഗാനം, അത് തന്നെയാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചില പാട്ടുകൾ കൊണ്ട് മറ്റ് പല പാട്ടുകൾ സംഭവിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പാട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് അഹല്യ എഫ് എം 90.4 നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. ജീവാംശമായി എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് വീഡിയോ യൂട്യൂബിൽ റിലീസ് ചെയ്തത് കണ്ടിട്ടാണ് ഡിയർ വാപ്പിയുടെ പ്രൊഡ്യൂസേഴ്സ്, യു എസിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അവര് ഈ ഒരു വീഡിയോ കാണുകയും അങ്ങനെയാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ പേര് ഡിയർ വാപ്പി എന്ന സിനിമയിലേക്ക് എത്തുന്നത്. ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ ആ കുഞ്ഞു സിനിമയിൽ പാട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്പെസിഫിക് ആയിരുന്നു ഏത് സംഗീത സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ വളരെയധികം ഫ്രീഡം നൽകി വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിയർ വാപ്പിയിലെ എല്ലാ പാട്ടുകളും. സോ ഇന്ന് നമ്മൾ മനു മഞ്ജിത്ത് വരികളെഴുതി മിഥുൻ വിദാസും ആൽമരം ബാൻഡും കൂടെ പാടിയിട്ടുള്ള ഡിയർ വാപ്പി സിനിമയിലെ ഒരു കല്യാണ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കൈലാസ് മേനോന്റെ കണ്ടുവരുന്ന ഒരു റൊമാൻറ്റിക് ടച്ചിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുള്ള ഒരു പാട്ട് എന്നാണ് എനിക്ക് ഈ പാട്ടിനെ പറ്റി പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളും കേട്ടു നോക്കൂ, ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ, കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീരോ.

സംഗീതം പല രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. ചിലപ്പോൾ അതൊരു ഒരു സിംഗർ ആകണം എന്നുള്ളൊരു മോഹമാവാം, ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും സംഗീതം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കൈലാസിന് ആദ്യം ആഗ്രഹം ഒരു നല്ലൊരു പാട്ടുകാരനാകണം എന്നുള്ളതായിരുന്നു. എന്നാൽ കമ്പോസ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. കമ്പോസ് ചെയ്ത പാട്ടുകൾ മറ്റുള്ളവർ പാടുമ്പോൾ ആ പാട്ട് കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് എന്റെ പരിപാടി പാട്ടുപാടലല്ല, എന്റെ പരിപാടി സംഗീത സംവിധാനമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ സ്കൂളില് പാട്ടുപാടുന്നു, ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ ഇരുന്ന ആള് 10-ാം ക്ലാസ്സിൽ അങ്ങനെ ആദ്യത്തെ ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്യുന്നു. അങ്ങനെയാണ് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഒരു നല്ല സംഗീത സംവിധായകനാകാൻ എനിക്ക് സാധിക്കും, ഇത് തന്നെയാണ് എൻ്റെ ഫ്യൂച്ചർ, ഇത് തന്നെയാണ് എൻ്റെ ലൈഫ്. അങ്ങനെ ഒരു സിംഗറിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടറായ ഒരു കഥയാണ് കൈലാസ് മേനോന്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ അന്നെടുത്ത ആ തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മലയാളികൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം പാട്ടുകൾ ഓരോന്നും അത്രമേൽ മനോഹരം തന്നെയാണ്. സോ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. ജാനകി ജാന എന്ന സിനിമയിൽ വളരെ വളരെ സട്ടിലായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നാണ് എനിക്ക് ജാനകി ജാനെ തോന്നിയിട്ടുള്ളത്. അതിലെ തന്നെ ഒരു ഒരു ഒരു ഫോക്ക് സ്റ്റൈലിലുള്ള ഒരു പാട്ട്, എനിക്ക് തോന്നുന്നു കൈലാസിന്റെ ഒരു യൂഷ്വൽ ഒരു സ്റ്റൈലിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. മധുവന്തി നാരായണൻ പാടിയിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇത് കൈലാസ് മേനോനാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ചെറിയൊരു വിഷമമുള്ള കാര്യം. എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശൂന്യതയിൽ നിന്നാണ് പലപ്പോഴും പല ഈണങ്ങളും സംഭവിക്കുന്നത്. ചില ട്യൂണുകൾ ഒരൊറ്റ നിമിഷത്തിൽ സംഭവിച്ചതായിരിക്കും, പക്ഷെ ഓരോ ക്രിയേഷനെയും ഒരു റൈറ്റ് ഡിസിഷനായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ്. അഹല്യ എഫ് എം 90.4 നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നൊരു വലിയ ലോകത്ത് നിന്നാണ് കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകൻ വരുന്നത്. പിന്നീടാണ് ഔസേപ്പച്ചന്റെയും ഗോപി സുന്ദറിന്റെയും ഒക്കെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഒരു കരിയർ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. കാരണം എപ്പോഴും മ്യൂസിക് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയറാണ്, നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു നല്ല പാട്ടുണ്ടാവാൻ, ഒരു നല്ല സിനിമ ഉണ്ടാകാൻ, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാനൊക്കെ സമയമെടുക്കും എന്ന റിയലൈസേഷൻ ഉണ്ടാവുകയും തന്റെ റൈറ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും എല്ലാ റിജക്ഷൻസിനെയും പോകെ പോകെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യാനും പഠിച്ച ഒരു സംഗീത സംവിധായകനാണ് കൈലാസ് മേനോൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് വർത്ത് ആയിരുന്നു എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം പിന്നീട് സംഭവിച്ചിട്ടുള്ള എല്ലാ ഗാനങ്ങളും അതിനുള്ള തെളിവാണ്. സോ ഇന്ന് നമ്മളൊരു ഡിഫറൻറ്റ് സോങ് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്, ഒരു കുരുവി സോങ്. മനു മഞ്ജിത്ത് വരികളെഴുതി വൈഷ്ണവ് ഗിരീഷ് പാടിയിട്ടുള്ള ഈ പാട്ട് എനിക്കും കുറച്ച് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ജലധാര പമ്പ് സെറ്റ് എന്ന സിനിമയിൽ വൈഷ്ണവ് ഗിരീഷ് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓണോർമയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം റൊമാൻറ്റിക് പാട്ടുകളുടെ ഒരു രാജാവായിട്ടാണ് പലപ്പോഴും പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഫീൽ ചെയ്യാനും കുറച്ചും കൂടെ നന്നായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടായിരുന്നു വാഷി എന്ന സിനിമയിലെ യാതൊന്നും പറയാതെ. ഈ ഒരു സിനിമയുടെ ഒരു സിംഗിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു, ഒരു ന്യൂ അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ ഫീമെയിൽ വോയിസൊക്കെ ഹൈ പിച്ചിലും മെയിൽ വോയിസൊക്കെ ലോ പിച്ചിലുമാണ് സാധാരണ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാധാരണ പാട്ടുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ഈ പാട്ടിൻ്റെ അപ്രോച്ച് നേരെ തിരിച്ചായിരുന്നു. ഫീമെയിൽ ഒരു ലോവർ ഒക്ടേവിലും മെയിൽ ഒരു ഹയർ ഒക്ടേവിലും പാടുന്ന രീതിയിലാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് വരികൾ വളരെ സോൾഫുൾ ആയിട്ടുള്ള വരികളാണ്. ആൻഡ് വിനായക് ശശികുമാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. സോ വാഷി എന്ന സിനിമയിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ ഒരു പാട്ട് ആ സിനിമയുടെ മൊത്തം സോളും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഈ പാട്ട് ആൻഡ് ഈ ലോവർ നോട്ട് പാടാൻ സിതാര കൃഷ്ണകുമാർ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ പാട്ടിനോട് മുഴുവൻ ജസ്റ്റിഫൈ ചെയ്തു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട് കൂടിയാണ് യാതൊന്നും പറയാതെ. സോ കൈലാസ് മേനോന്റെ മറ്റൊരു മാജിക് തന്നെയാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിനായക് ശശികുമാർ വരികളെഴുതി, സിതാരയും അഭിജിത്ത് അനിൽകുമാറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി വാഷി. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

നല്ല ഫ്രീഡം കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് കൈലാസ് മേനോൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത സംവിധായകന് രണ്ട് മോഡുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒന്ന്, എന്താണ് ആ പാട്ടിൽ കൃത്യമായി വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയിൽ നിന്ന് കൃത്യമായി ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അല്ലെങ്കിൽ ചില പാട്ടുകൾ ഒരു ഏകദേശ ഐഡിയ കൊടുത്തിട്ട് ഇവോൾവ് ചെയ്തെടുത്തിട്ടുള്ള പാട്ടുകളും അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് രീതിയിലും പാട്ടുകൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ ഒരു സിനിമയിൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുമ്പോഴാണ് ഒരു സംഗീത സംവിധായകന്റെ ജോലി കംപ്ലീറ്റ് ആവുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. അപ്പം ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമയിലും എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. ഒത്തിരി പേര് ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വെണ്ണിലാവ് പെയ്തലിഞ്ഞ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഒരു അമ്മ മക്കൾ ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ടാണെങ്കിലും അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മെലഡി, ഒരു സോഫ്റ്റ് ടച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. മനു മഞ്ജിതാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നജീം ആൻഡ് ഹരിശങ്കർ, മഞ്ജരി, ദേവിക, സൂര്യപ്രകാശ് ഇവരെല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ സിനിമയോടും ആ ഒരു കഥയോടും ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് ഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് ചെയ്യുമ്പോൾ ഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നാണ് കൈലാസ് മേനോൻ വിചാരിക്കുന്നത്. വോയിസ് ടെക്സ്ചറും ബാക്കി ടെക്നോളജിയും ഒക്കെ സെക്കൻഡറിയാണ്, പക്ഷെ ഭാവം, ഒരു പാട്ടുകാരിക്കോ പാട്ടുകാരനോ കൃത്യമായൊരു ഭാവം കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ട്യൂണിലൊരു ഭാവം ഉണ്ടെങ്കിൽ ആ പാട്ട് സക്സസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാൾ. കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക് ജേണിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സോ അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അലരി നീയുന്നില്ലേ എന്ന ഗാനം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുന്നതിന്റെ നെക്സ്റ്റ് ഡേ കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ കൈലാസിന്റെ മോൻ ആദ്യം കേൾക്കുന്നതും ഈ പാട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ലൈഫുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ആ പാട്ടിൽ കുറച്ചും കൂടെ ഒരു ലൈഫ് എലമെന്റ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ വളരെ റിച്ച് ഇൻ ഭാവമായിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അലരി നീയുന്നില്ലേ. ആൻഡ് ഒരുപാട് പേര് ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേര് ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിന്റെ വിജയം എന്ന് പറയുന്നത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശബരീഷാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. മെമ്പർ രമേശൻ 9th ward എന്ന സിനിമയിൽ ഐറാനും അതുപോലെ തന്നെ നിത്യ മാമനും ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സിബി മലയിൽ പോലുള്ള സംഗീത സംവിധായകരോടൊപ്പം ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു സംഗീത സംവിധായകന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കൊത്ത് എന്ന സിനിമ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന് നൽകിയത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മെലഡി ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ആൻഡ് സിബി മലയിൽ പോലുള്ള ഒരു ഡയറക്ടറിനോട് ഒരു പാട്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. പക്ഷെ ആ ചാലഞ്ചിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമയിലെ പല പാട്ടുകളും കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ തന്നെ അക്ബർ ഖാൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, പകരം എന്ന് പറയുന്നൊരു സോങ്. വളരെ ചെറിയ പാട്ടാണ്, പക്ഷെ ഈ പാട്ട് സിബി മലയിലിനെ കേൾപ്പിക്കുന്ന സമയത്ത് കൈലാസ് മേനോനോട് അദ്ദേഹം ചോദിച്ചു, ഇതിൻ്റെ ഫസ്റ്റ് ലൈനിലൊന്നും മെലഡി ഇച്ചിരി കുറവാണോ എന്ന് ചോദിച്ചു. പക്ഷെ കൈലാസ് മേനോൻ പറഞ്ഞു, ഇതൊരു ഇമോഷൻ ഇല്ലാത്തൊരു പോർഷനാണ്, ഇവിടെ കുറച്ച് മെലഡി മതി, ബാക്കി ആ ഒരു പാട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു മെലഡി വരുന്നത്, അങ്ങനെയാണ് ഈ പാട്ടിനെ ഞാൻ റിച്ചാക്കിയിട്ടുള്ളത് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ സിബി മലയിൽ പോലുള്ളൊരു ഡയറക്ടർ അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതൊരു കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. ഒരു സംഗീത സംവിധായകന് ഒരു പാട്ട് എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ് പകരം എന്ന സോങ്. എനിക്ക് തോന്നുന്നു കൈലാസ് മേനോൻ്റെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. സോ എനിക്ക് തോന്നുന്നു ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നിങ്ങൾ ഈ പാട്ട് കേട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മനു മഞ്ജിത്താണ് വരികൾ എഴുതിയിട്ടുള്ളത്. കൊത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി അക്ബർ ഖാൻ പാടി കൈലാസ് മേനോൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട് കേൾക്കൂ. ആൻഡ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് അഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൈലാസ് മേനോൻ ഗാനം തന്നെയാണ് ജീവാംശമായി. ഒരു പാട്ട് ഒരു സംഗീത സംവിധായകന്റെ ഐഡന്റിറ്റിയായി മാറുന്നത് നമ്മൾ കണ്ടത് ഈ പാട്ടിലൂടെയാണ്. അതുപോലെ തന്നെ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ഗായകന്റെ ഒരു വളർച്ച നമ്മൾ കണ്ടതും ഈ പാട്ടിലൂടെ തന്നെയായിരുന്നു. സോ ആക്ച്വലി ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഹരിശങ്കറിന്റെ ഒരു പാട്ട് കൈലാസ് മേനോൻ കേൾക്കാനിടയുണ്ടാവുകയും അതിനുശേഷം ഹരിശങ്കറിന് ഈ പാട്ടിന്റെ ഒരു ട്യൂൺ അയച്ചു കൊടുത്തിട്ട് ഈ ട്യൂൺ ഒന്ന് ഹം ചെയ്തിട്ട് തിരിച്ചൊന്ന് റെക്കോർഡ് ചെയ്തൊന്ന് അയക്കാൻ പറയുകയാണ് ചെയ്തത്. പക്ഷേ ആ ഹമ്മിങ് കേട്ടിട്ട് കൈലാസ് മേനോൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടുകയും ചെയ്ത ഒരു ഗായകനായി ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ലിറിക്സ് ഇല്ലാതെ ആ ട്യൂൺ ഇഷ്ടപ്പെട്ട് ഹരിശങ്കർ എന്ന ഒരു ഗായകനെ ഈ പാട്ടിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ശ്രേയാ ഘോഷാൽ പോലുള്ള ഒരു വലിയൊരു ബ്രാൻഡഡ് സിംഗർ ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ ആ പാട്ടിനെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ശ്രേയാ ഘോഷാൽ പോലെയുള്ള ഒരു ഗായികയെ ജീവാംശമായി എന്ന ഗാനത്തിലേക്ക് എത്തിക്കുന്നത്. സോ ആ ഒരു വോയിസ് ടെക്സ്ചർ ആൻഡ് ഈ രണ്ടുപേരുടെയും ഒരു വോയിസ് കോമ്പിനേഷൻ ശരിക്കും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പാട്ട് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഈ പാട്ടിന്റെ താഴെ ഒരുപാട് കമന്റുകളുണ്ട്. ആരാണ് ഇപ്പോഴും ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേരുടെ ലൈക്സും കമന്റ്സും ഒക്കെ അതിൽ കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു അക്സെപ്റ്റൻസിന്റെ വലിയ സിമ്പലായി തന്നെ കാണണം. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബി കെ ഹരിനാരായണൻ വരികിൽ എഴുതി, ശ്രേയാ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി തീവണ്ടി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: തുരുനാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കേ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: പൊന്നുമോൻ എന്നെ ബലി നിർത്തിക്കും. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ത് മുതല്?
0: ഇപ്പം മുതൽ.
1: ഓക്കെ, ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ചാ നീ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും
1: അന്നേ.

ഏതൊരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂസിക് ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അവരുടെ കോൺഫിഡൻസിനെ അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഒരു കോൺഫിഡൻസ് മാത്രമല്ല, നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, നമ്മുടെ കഴിവിനെ ട്രസ്റ്റ് ചെയ്ത് ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടീം നമ്മളെ ഒരു പാട്ട് ഏൽപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കൈലാസ് മേനോൻ എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നീ ഹിമമഴയായി എന്ന ഗാനം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആസ്വദിച്ച് ചെയ്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ് നീ ഹിമമഴയായി എന്ന ഗാനം. എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിൽ ഈ മനോഹരമായ ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും റീൽസും കവർ സോങ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ്. മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഈ പാട്ടാണ് അവസാനമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബി കെ ഹരിനാരായണൻ വരികളെഴുതി നിത്യാമാമനും ഹരിശങ്കറും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് വിശേഷങ്ങളുമായി തിരിച്ചെത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.